0: ഇനിയ വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan needu free cash vouchers.
5: In association with third party insurance ne mikacha choice Bima third party liability. Call 800-786, WhatsApp 7405055 or visit bima.com.qa.
6: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം എല്ലാവർക്കും. സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒക്ടോബർ 13 തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഇന്നും ഞാൻ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെയാണ് സമയം, എന്താ 6 മണി കഴിഞ്ഞ് 5 മിനിറ്റിലേക്ക് നമ്മൾ എത്തുന്നത് കേട്ടോ. ലൈഫിൽ എപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസമാണെങ്കിലും ഒരുപാട് ചിന്തകളോടുകൂടിയും ഒരുപാട് പ്ലാനുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അല്ലേ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച മനോഹരമായിട്ടുള്ളൊരു ചിന്തയാണ് കേട്ടോ. എം കെ ജയദേവ് എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ ഒരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. മുകളിലേക്ക് എറിഞ്ഞ കല്ല് ഉയരത്തിലെത്തി പിന്നെ താഴേക്ക് വീണു. കല്ലിന് ഒരു മാറ്റവുമില്ല. ജയത്തെയും തോൽവിയെയും ഇങ്ങനെ കാണണം. ജയിക്കുമ്പോൾ കിട്ടുന്ന പുകഴ്ത്തലിൽ നമ്മൾ ഉയർന്നു പോയി കഴിഞ്ഞാൽ അതേ ആളുകളുടെ കുറ്റപ്പെടുത്തലിൽ നമ്മൾ ചിലപ്പം വിഷമിച്ചു പോകും. ഉയരത്തിലും താഴ്ചയിലും മനസ്സൊരുപോലെ വെക്കുന്നവൻ മാത്രമാണ് കൂടുതൽ ദൂരം മുന്നോട്ട് പോവുക. നമ്മളുടെ ശ്രദ്ധ മുഴുവൻ പരിശ്രമത്തിൽ കൊടുക്കുക. ചുറ്റുമുള്ള ആളുകൾ പലതും പറയും, അത് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. അതിൽ എനിക്ക് നല്ലൊരു പോയിന്റായിട്ട് ഫീൽ ചെയ്തത്, ഉയരത്തിലാണെങ്കിലും താഴ്ചയിലാണെങ്കിലും ഒക്കെ മനസ്സൊരുപോലെ വെക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ദൂരം ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചെറിയ തോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മളിതാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഷെയർ ചെയ്യേണ്ട ടൈമാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സന്തോഷ വിശേഷങ്ങൾ, നിങ്ങളുടെ സ്പെഷ്യൽ വിഷസ് എല്ലാം തന്നെ അയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ വാര്യർ പാടിയ സിം എന്ന മൂവിയിലെ ഒരു പാട്ടാണ് ഇപ്പം നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള ടൈം ഞാനിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കൂട്ടുകൂടാം.

0: ഒരിക്കെ ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: You're listening to Radio Suno.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase free cash vouchers.
2: In association with
1: third party insurance, ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഇതാ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ തന്നെ വന്നു നിൽക്കുന്ന സമയമാണ്. ബിബി ആളാണ് ആദ്യം ഗുഡ് മോർണിംഗ് അയച്ചിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. കൂടെ തന്നെ മീരാൻഖാൻ, ഷാജഹാൻ, അവന്തിക, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് അവന്തിക സാജൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുള്ള മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നൈജീരിയയിൽ നിന്നും എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഷാജു ശ്രീധർ മെസ്സേജ് അയക്കുന്നുണ്ട്. റിജേഷിൻ്റെ, അതെ റിജേഷ്, ഞാനും ഇങ്ങനെ വിചാരിച്ചുള്ളൂ. ഞാൻ രാവിലെ വീഡിയോ എടുത്ത് വന്നപ്പോൾ ചെറിയ മേഘപാളികൾക്കിടയിലൂടെ ഒരു മാറ്റത്തിൻ്റെ ശുഭദിനം എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് റിജേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നല്ലൊരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലൊക്കെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ നല്ലൊരു മോർണിംഗ്. ഇതാ ഇങ്ങനെ ഇന്നത്തെ സൂര്യൻ്റെ ഒരു പിക്ചർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ റിജേഷ്. പ്രിയപ്പെട്ട ആർജുനിസ, സുപ്രഭാതം, തിരിച്ചും സുപ്രഭാതം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മുടെ ഫൈസലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖത്തോടെയുള്ള നിങ്ങളുടെ ഈ പ്രോഗ്രാം കേൾക്കുന്നതിന് ഒരു പ്രത്യേക ഉന്മേഷമാണ്. താങ്ക് യു. നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ ഫൈസൽ വലപ്പാട്, ബാബുരാജ് കണ്ണൂർ, സത്താർ കൊല്ലം, ശിവരാമൻ നടുവിൽക്കര, ഷിബു കൊല്ലം, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം എല്ലാവരും നമ്മളെ എല്ലാ ദിവസവും കേൾക്കുന്നതിനും എല്ലാ ദിവസവും മെസ്സേജുകൾ അയക്കുന്നതിനും. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് അൻസൽ എത്തിയിട്ടുണ്ട്. അൻസലേ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് അമാൻ ഷജീറിൻ്റെ ഗുഡ് മോർണിംഗ് ആണ്. അങ്കിതും അർപ്പിതും ജോയിൻ ചെയ്യുന്നുണ്ട്. ജിസലും ജിയാനും മോർണിംഗ് മെസ്സേജ് പറയുന്നു. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ അവർ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസാജി ആൻഡ് റേഡിയോ സുനോ, താങ്ക്സ് ഫോർ ദ ബ്യൂട്ടിഫുൾ സ്റ്റാർട്ട് വിത്ത് പോസിറ്റീവ് വൈബ് ഇൻ 5 മിനിറ്റ് ലേറ്റ്. നോ മാറ്റർ. ടേക്ക് കെയർ ആൻഡ് വിഷിംഗ് യു ഓൾ. എല്ലാവർക്കും ഒരു ബ്ലെസ്ഡ് ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മസ്താൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് മസ്താൻ. താങ്കൾക്കും സ്പെഷ്യലായിട്ടൊരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഓക്കെ, റിജു രാജുവിൻ്റെ മെസ്സേജ് എങ്ങനെയാണ്? ടുഡേ മൈ പപ്പ സിസ്റ്റർ റീജ് ആൻറ്റിയുടെ ബർത്ത്ഡേ ആണ്. റീജ് ആൻറ്റിക്ക് ഒരു അടിപൊളി വിഷസ് പറയാമോ? ബൈ റിജു പപ്പ, ടിൻറ്റു മമ്മി, മീവൽ കുട്ടി, ഇമ്മുക്കുട്ടൻ ആൻഡ് എയ്തുക്കുട്ടി, പ്ലീസ് പറയണേ, താങ്ക് യു എന്നുകൂടി പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന റീജയ്ക്കുള്ള സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ ആശംസകളാണ് ഇവരെല്ലാവരും ചേർന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടെ സ്പെഷ്യൽ സ്പെഷ്യൽ വിഷസ് പറയുന്നു.

0: അഭിജാനിക്സിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് കൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഗുഡ് മോർണിംഗ് റേഡിയോ സോനോ ടീം ആൻഡ് ലിസ്ണേഴ്സ്, ഹാവ് എ വണ്ടർഫുൾ ഡേ. അസറും ഉമ്മക്കൊൽസും ആണ്. നമ്മുടെ ഉമ്മക്കൊൽസുവിന്റെ നല്ലൊരു ഫോട്ടോ കേട്ടോ, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ, നല്ലൊരു ഫോട്ടോ കൂടെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഗുഡ് മോർണിംഗ് എവറി വൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാസ്ലിൻ, ഓസ്റ്റിൻ, ജോവ്ലിൻ ആൻഡ് ജിഷ ജോയിൻ ചെയ്യുന്നു. ഇഫ്തിഹാറുദ്ദീൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. പ്രഭുജി മെസ്സേജ് അയക്കുന്നു. റഷീദ് ഇ കെയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് റഷീദ്. നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് റഷീദിൻ്റെ ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ, അവരുടെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജ് സുബിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. സ്റ്റീവൻ ആൻഡ് സേറ ജോയിൻ ചെയ്യുന്നു. ഡെൽനയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡെൽന കുട്ടിക്കും നല്ലൊരു മോർണിംഗ് നമ്മൾ സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഷമീർ ജി ജോയിൻ ടുഡേ നോട്ടി അല്ലേ, സാധാരണ ആൾ നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാറുള്ളത്. ഇന്ന് നല്ല എന്താ പറയുക, നല്ലൊരു വഴി ഗംഭീരമായിട്ടുള്ള നല്ലൊരു ഫോട്ടോ കേട്ടോ, കൊള്ളാം കേട്ടോ, നല്ല ഫോട്ടോ ആണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇന്നത്തെ എനിക്കൊന്ന് ആഘോഷം കുറച്ച് ഭംഗി കുറച്ചുകൂടെ കൂടുതൽ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. ഒരു ചെറിയൊരു ഒരു ഒരു ഭംഗി, ഒരു ഇപ്പോൾ സ്പെഷ്യൽ ഭംഗി നമുക്കിന്ന് ഫീൽ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ, വരുന്നുണ്ടോ? മസാല ദോശ കഴിക്കാനാ എന്നെ, രാവിലെ തന്നെ അല്ലേ. ഹാരിസ് അടവനക്കാടാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്, വിളിച്ചതിൽ സന്തോഷം. സുലൈമാൻ്റെ ഗുഡ് മോർണിംഗ് നിസ്, ഓ സുഖ അല്ലേ എന്ന് വയ്ക്കുന്നു. ഓ സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അനിരുദ്ധ് മനോജിൻ്റെ അക്കൗണ്ടിൽ, അനിരുദ്ധ് മനോജിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് അനിരുദ്ധ്. സന്തോഷ് പി വിയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ്, ഗുഡ് മോർണിംഗ്. നൗ ഡേയ്സ് അൽന, ഈഡൻ ആൻഡ് ആഡം ആർ നോട്ട് മെസ്സേജിങ് യു ബിക്കോസ് ദേ ആർ നൗ ഇൻ ട്രാൻസ്പോർട്ടേഷൻ. ഓ അതുകൊണ്ടാണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. അവരുടെ അടുത്ത് എൻ്റെ പ്രത്യേക അന്വേഷണങ്ങൾ അൽനയുടെ അടുത്തും ഈഡൻ്റെ അടുത്തും ആഡത്തിൻ്റെ അടുത്തും ഒക്കെ സ്പെഷ്യലി പറയൂ കേട്ടോ. അഭിലാഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരാധ്യ അഭിലാഷ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഐഡിയൽ സ്കൂളിൽ നിന്നും വെരി ഗുഡ് മോർണിംഗ്. ഹർഷിക നന്ദിക എത്തിയിട്ടുണ്ട്. സുജീഷ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. എബിൻ തോമസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ചോദ്യമാണ് കേട്ടോ.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം.
0: ഇന്ന് നാട്ടിലെ ഒരു ചോദ്യമാണ് കേട്ടോ, ചിലപ്പം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. എനിക്കൊരു രസം തോന്നി ആ ചോദ്യം കണ്ടപ്പോൾ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് ചോദിക്കാമല്ലോ. സാധാരണ നമ്മൾ വേൾഡ് റിലേറ്റഡ് ആയി വേൾഡിലെ പല പല കാര്യങ്ങളും കൗതുകങ്ങളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇന്ന് നാട്ടിലെ ഒരു വിശേഷം ചോദിക്കാമെന്ന് വിചാരിച്ചു, വേറൊന്നുമല്ല. നാട്ടിലെ 2026 സ്കൂൾ കായിക മേളയാണ്. അപ്പോൾ ആ കായിക മേളയ്ക്കൊരു ഒരു ഭാഗ്യചിഹ്നമുണ്ട്, നല്ല രസമുള്ളൊരു പേരാണ് ഈ ഭാഗ്യചിഹ്നത്തിൻ്റെത് കേട്ടോ. അപ്പം ആ ഒരു ഭാഗ്യചിഹ്നത്തിൻ്റെ പേര് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. നമ്മുടെ 2026 നാട്ടിലെ സ്കൂൾ കായിക മേള

കുട്ടികൾക്കൊക്കെ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു ഭാഗ്യചിഹ്നത്തിൻ്റെ പേര് എന്നുള്ളത് സെർച്ച് ചെയ്ത് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. നമ്മളിടയ്ക്കൊക്കെ നാട്ടിലെ വിശേഷങ്ങളും അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ, അതുകൊണ്ടാണ് ആ ചോദ്യത്തിലേക്ക് എത്തിയത്. 2026 നാട്ടിലെ സ്കൂൾ കായികമേളയുടെ ഒരു ഭാഗ്യചിഹ്നമുണ്ട്, അതിനൊരു പേരുണ്ട്, രസമുള്ളൊരു പേരാണ് കേട്ടോ. ആ പേര് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ആഹാ പേര് വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച് ടൈം എടുക്കായിരിക്കും ഉത്തരം വരാനായിട്ട് എന്ന് വിചാരിച്ചു, അല്ല, വളരെ പെട്ടെന്ന് ഇതാ ഉത്തരം വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ? ഓക്കെ, അതായത് 2026 നാട്ടിലെ സ്കൂൾ കായികമേളയ്ക്ക് ഒരു ഭാഗ്യചിഹ്നമുണ്ട്, രസമുള്ളൊരു പേരാണ് ഈ ഭാഗ്യചിഹ്നത്തിൻ്റെ. ഇത് കാണാനും നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗ്യചിഹ്നത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, കുട്ടികളൊക്കെ നമ്മൾ ചിലപ്പോൾ വിളിക്കുന്ന ഒരു പേര് തന്നെ ആയിരിക്കും അത്. അപ്പം അങ്ങനെ ഒരു പേരുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം കേട്ടോ. നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന പേര് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വേഗം തന്നെ അയച്ചു തരാവുന്നതാണ് കേട്ടോ. ഷബീറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഷബീർ, എനിക്കിതിവിടെ ഓപ്പൺ ആയിട്ടില്ല മെസ്സേജ് ഇതുവരേക്കും. സ്കൂളിലേക്ക് പോവാം എന്ന് പറയുന്നൊരു ഓക്കെ ഓക്കെ റൈറ്റ് ആൻസറാണ്. ഷബീർ ആണ്, ഷബീർ ഖാൻ അല്ലേ. ഓക്കെ, ആരൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്? ഷഹാൻ, അർഹാം, അസ്ര. ഓക്കെ, എനിക്കറിയാവുന്ന പേരുകളാണല്ലോ ഇവർ. ഓക്കെ, അടിപൊളി. ഓക്കെ, ഞാൻ എന്തായാലും റൈറ്റ് ആൻസർ അയച്ച ആളുകളുടെ പേര് കറക്റ്റായിട്ട് തുടക്കത്തിൽ നിന്ന് വായിച്ച് അതിലേക്ക് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജയിലർ 2 പാട്ട്. ജയിലർ 2 വേണ്ടി നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ലാലേട്ടന് എത്ര ടൈമുണ്ട്, എന്താണ് ലാലേട്ടൻ്റെ എൻട്രി എങ്ങനെയാണ്, ഇതൊക്കെ അറിയാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കാത്തു കാത്തിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാ റീലിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ്റെ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളും അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എന്തായാലും ഞാൻ കേൾപ്പിക്കാൻ പോകുന്നതും ജയിലർ 2 പാട്ടാണ്.

ഒന്നും പറയാനില്ല, കിഡിലനായിട്ട് നമ്മൾ ജീലറ്റു അങ്ങനെ കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ ഇതാ എല്ലാവരുടെയും റൈറ്റ് ആൻസേഴ്സ് അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇന്ന് ഉത്തരങ്ങൾ കുറച്ച് കുറവാകാനുള്ള സാധ്യതകൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ, പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ വളരെ വളരെ സ്പീഡിൽ എനിക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. സഫയും റഷ്യയും ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സഫ ആൻഡ് റഷ്യ. കൂടെ നമ്മുടെ ആരാധ്യ കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഐഡിയൽ സ്കൂളിലാണ് ആരാധ്യ മോൾ പഠിക്കുന്നത്. അഭിജാനിക്സനും കറക്റ്റായിട്ട് തന്നെ കറക്റ്റാണ് കേട്ടോ അയക്കുന്നത്. പിന്നെ അതുപോലെ ആദം ബിൻ അൻസബ്, ആയിഷ മഖ്ദൂം, ഇസ അഫ്സൽ, ഐസ അഫ്സൽ, അവരെല്ലാവരും ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആൻസറും അയക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഹാ ഹാ ഓക്കെ, ഒരു ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അനു ജോസിന്റെ അക്കൗണ്ടിൽ നമ്മുടെ സ്റ്റീവൻ ആൻഡ് സേറയാണ് അയച്ചു തന്നിരിക്കുന്നത്. ഇത് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ, ഒരു ലുക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആ ഒരു ഭാഗ്യചിഹ്നത്തിന്റെ ലുക്ക് നല്ല രസമില്ലേ, അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ല. രണ്ട് കുട്ടികളാണ് കേട്ടോ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്, അത് ഗംഭീരാക്കി അതിനെ റെഡിയാക്കിയിട്ടുള്ളത് രണ്ട് കുട്ടികൾ തന്നെയാണ്. കൊല്ലം ജില്ലയിലെ KNN HSSലെയും VHSSലെ 8th class വിദ്യാർത്ഥിനിയായിട്ടുള്ള RS ലക്ഷ്മി നന്ദ എന്ന് പറയുന്ന കുട്ടിയാണ് ഈ ഒരു ഭാഗ്യചിഹ്നത്തെ സെറ്റാക്കി എടുത്തിട്ടുള്ള കുട്ടി കേട്ടോ. അപ്പോൾ 8th class പഠിക്കുന്ന ഒരു മോളാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം നമുക്കതിൽ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിട്ടുള്ളത് ഹർഷികയും നന്ദികയാണ്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ വായിക്കുന്നുണ്ട്. സഫാൻ അബ്ദുള്ള ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സഫാൻ, ഒരു നല്ല ഡേ സഫാൻ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് നമ്മുടെ രാജേഷാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പേര് കൊള്ളാലോ, പേര് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. സൂര്യദേശ് ദിനേശ് പേര് അടുത്ത് വന്നിട്ടുണ്ട്, പക്ഷെ ഇതല്ല കേട്ടോ, വേറൊരു പേരാണ്. കുറച്ചുകൂടെ ഒരു കുട്ടി പേരാണ്, ഇതിനേക്കാളും കുട്ടി പേരാണ്. ഈ പേര് കൊള്ളാം, തക്കടു എന്ന് പറഞ്ഞാൽ തക്കടു പോലെ തന്നെ രസമുള്ള വേറൊരു പേരാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ജാസ്ലിൻ, ജോബ്ലിൻ, ഓസ്റ്റിൻ അവരുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അങ്കിത് അർപ്പിത് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. തക്കടു 24 ആയിരുന്നു കേട്ടോ, അത് തക്കുടു 24 കായികമേളയുടെ ആയിരുന്നു. ഞാൻ ചോദിക്കുന്നത് 26 ആണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടുമോ എന്നൊന്ന് ട്രൈ ചെയ്യൂ. അവർ 24 എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അങ്കിത് അർപ്പിതും, കൂടെ ഈ വർഷത്തെയും റൈറ്റ് ആൻസറും അവർ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. പിന്നെ റിഷാലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഐഷക്കുട്ടി ജോയിൻ ചെയ്യുന്നു. ഐഷക്കുട്ടി റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഇസബൽ, സാവിയോ, ഇവാന അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, അടിപൊളി. ചോദ്യം കേട്ടില്ല, ഒന്നുകൂടി പറയുന്നല്ലേ ചോദ്യം, ഞാനിങ്ങനെ പറഞ്ഞു വരുന്നതാണ്. 2026 സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. പ്രണവും പ്രാർത്ഥനയും ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആൻസറാണ് കേട്ടോ. ഒരു ലോയോള ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു നല്ല ഫോട്ടോയും കൂടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും ഫാമിലിക്കും നമ്മളൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ ഡെൽനക്കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ദക്ഷക്കുട്ടിയാണ്. ദക്ഷ റൈറ്റ് ആൻസർ ആൻഡ് ഗുഡ് മോർണിംഗ് പറയുന്നു. ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഞങ്ങൾ ബിർളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫയാസ്, ഫാരിസ്, വിയാൻ, അഭിമോൻ, ഇഷാൻ, ഐഷ, റഫ, റേച്ചൽ, ഹെലൻ, ആര്യ, ഓക്കെ, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. നൗറിനും നസ്റിനും ജോയിൻ ചെയ്യുന്നു, കറക്റ്റ് ആൻസറാണ് അവർ പറയുന്നത്. ഇവാൻ, സയാൻ അവർ ന്യൂട്ടൺ ബ്രിട്ടീഷ് അക്കാഡമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. ആൻറ്റോ വർഗീസിൻ്റെ അക്കൗണ്ടിൽ നിന്നും കറക്റ്റാണ് കേട്ടോ, അന്ന ആൻറ്റോ ആണ് മെസ്സേജ് അയക്കുന്നത്. അന്നക്കുട്ടിയും കറക്റ്റായിട്ട് തന്നെ പറയുന്നു. നെക്സ്റ്റ് ഷഫ്ന അഷ്റഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും പ്ലീസ് വിഷ് മൈ ഡിയറസ്റ്റ് ജോ ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞിട്ട് ഷഫ്ന അഷ്റഫ് മെസ്സേജ് ചെയ്യുന്നു. മീവലിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഫിറൂസിൻ്റെ ഒരു മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. സം പീപ്പിൾ ബിക്കം പാർട്ട് ഓഫ് അവർ ഡെയിലി റുട്ടീൻ നോ മാറ്റർ ദ ഡിസ്റ്റൻസ്, ഗുഡ് മോർണിംഗ് AI എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കൂടെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഗുഡ് മോർണിംഗ്, മൈ ബ്രദറിൻ്റെ സൺ റക്ഷൻ്റെ 10th ബർത്ത്ഡേ ആണ്. Can you please wish him a very special happy birthday എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. VI എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന റക്ഷന് നമ്മളുടെ ഒക്കെ സ്നേഹത്തോടു കൂടിയുള്ള ഹാപ്പി ബർത്ത്ഡേ.

0: ഇനിയിപ്പോ നമുക്ക് നേരെ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോയതിനു ശേഷം ഞാൻ ബാക്കിയുള്ള പേരുകളിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കും വരാം കേട്ടോ.
1: Radio Suno 91.7 FM,
2: Qatar's happiness frequency. Now available on Uridu TV channel number 911.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: Malabar Golden Diamonds Morning Safari,
5: brought to you by It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchaseinodoppan needu free cash vouchers.
6: In association with
5: third party insurance ne mikacha choice Bima third party liability. Call 800-786, WhatsApp 7405055 or visit bima.com.qa.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമാണ്. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനിയും ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ്. കിടിലം പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സുബിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. റിയാസ് എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു. എന്റെ ഫുൾ നെയിം പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. റിയാസ് അസീം എന്നാണ് പേര്. ബിക്കോസ് കുറേ റിയാസ് നെയിം ഉള്ളത് കൊണ്ട് എൻ്റെ ഫുൾ നെയിം ഒന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിയാസ് അസീമാണ്. കൂർഗിൽ നിന്നാണ് റിയാസ് നമ്മളെ എല്ലാ ദിവസവും കേൾക്കുകയും എല്ലാ ദിവസവും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഷഫ്നൂൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് നമ്മളുടെ സൂര്യദർശ് എത്തുന്നുണ്ട്. സുപ്രഭാതം എല്ലാവർക്കും നല്ലൊരു ദിവസം. ഉമേഷ് വിഷ് ചെയ്യുന്നു. ജാസിദ് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത് മണാലാണ് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. മണാല് എന്നാൽ കറക്റ്റായിട്ട് തന്നെ ഗുഡ് മോർണിംഗ് മെസ്സേജും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എം ഇ എസിലാണ് മണാല് പഠിക്കുന്നത്. ബഷീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും സഫയും റഷയും റൈറ്റ് ആൻസർ അയക്കുന്നു. ബിജുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ലിജു ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ലിജു. ഒരു നല്ല ഡേ ലിജുവിന് വിഷ് ചെയ്യുന്നു. സുധൻ്റെ മെസ്സേജിൻ്റെ ആളും കറക്റ്റായിട്ട് തന്നെ അയച്ചു തരുന്നുണ്ട്. എനിക്കറിയുന്നുള്ള ഒരു എൻ്റെ ഒരു ഫ്രണ്ടാണ് സുധൻ. അപ്പം സുധൻ ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. വളരെ സ്പെഷ്യലായിട്ട് ആളിങ്ങനെ മെസ്സേജ് അയച്ചിൽ വലിയ സന്തോഷം. ഓക്കെ, ആലപ്പുഴക്കാരനാണ്. ഓക്കെ, അബ്ദുൽ ജബ്ബാറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൻസീം ഹെസ്ലിനുമാണ് മെസ്സേജ് അയക്കുന്നത്. ഐഡിയൽ സ്കൂളിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. മൊയ്സ് ആൻഡ് ഹൈസിൻ അവർ ഭവൻസിലേക്ക് പോകുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഓൾ ആൻഡ് സ്പെഷ്യൽ വൺ ഫോർ അച്ചു അമ്മു ചേച്ചി കല്യാണി അദ്വിക്കുട്ടി ആഡം ദുവ ആരവ് അനീഷാണ് ഈ മെസ്സേജ് അയക്കുന്നത്. മണിമച്ചിങ്ങളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വിജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ രാംദേവും സ്വാസ്തികയും ജോയിൻ ചെയ്യുന്നു. അവർക്ക് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. ഷെൻസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആരൊക്കെയാണ് വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിസ ആൻഡ് റേഡിയോ സുനോ, ഇറ്റ്സ് അസ് സൂനി സെയിൻ ആൻഡ് ഇന്ന് എക്സാം ഉള്ള ദിവസമാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ വിഷസ് കൂടി ബെസ്റ്റ് ഓഫ് ലക്ക് കൂടി നേരത്തെ പറയുകയാണ്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് മാധവും മാനവും ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ അന്ന മരിയ ജോയിൻ ചെയ്യുന്നു. തോമസിൻ്റെ അക്കൗണ്ടിൽ നിന്നും അന്ന മരിയയുടെ മെസ്സേജുണ്ട്. ഹെവനിക് മെസ്സേജ് ചെയ്യുന്നു. നറ്റാഷയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. എൻ്റെ എൽഡസ്റ്റ് ബ്രദറിൻ്റെ വൈഫ് ഷെറിൻ ദീദീൻ്റെ ബർത്ത്ഡേ ആണ്. ഒന്ന് വിഷയമെന്ന് ചോദിക്കുന്നു. സാഹിദും വാഹിദും ആണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം ഷെറിൻ ദീദിക്ക് നമ്മളുടെയൊക്കെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ഹെലൻ ഇന്ന് ലാസ്റ്റ് എക്സാം ആണല്ലേ. ഓക്കെ, അടിപൊളിയായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യും കേട്ടോ ഹെലൻ. ഹെലൻ ഗുഡ് മോർണിംഗ് പറയുന്നു. എല്ലാവർക്കും ഒരു നല്ല ഡേയും വിഷ് ചെയ്യുന്നുണ്ട്. ബിനു റാഫേൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. തനിഷ്ക്, ആ പേര് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. തനിഷ്ക് അടിപൊളി പേരാണ്. ഭവൻസിൽ നിന്നാണ് തനിഷ്കിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു. കാരണം നാട്ടിൽ ഒരു ചോദ്യമാണ് ചോദിച്ചത്. സാധാരണ നമ്മൾ നാട്ടിലെ അധികം ചോദ്യങ്ങളിലേക്ക് അങ്ങനെ വരാറില്ല. ഇന്ന് രസമുള്ളൊരു ചോദ്യം കണ്ടപ്പോൾ ഞാനങ്ങനെ ചോദിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു കേട്ടോ. ചോദ്യം ഇതായിരുന്നു. 2026 സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നത്തിൻ്റെ പേരെന്താണ് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ഇതാ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്താണ് ചോദ്യം എന്നുള്ളത്. ഇതായിരുന്നു ചോദ്യം. ഉത്തരം ഇപ്പോൾ കിട്ടുന്നവർക്കും അയക്കാവുന്നതാണ് കേട്ടോ. ഹാദീം ഇനായി മെസ്സേജ് അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഒരു നല്ല മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഞാൻ റൈറ്റ് ആൻസറിലേക്ക് വരാം എന്ന് കരുതുന്നു. എല്ലാവരും ശരിയായിട്ട് തന്നെ അയച്ചു. ആർക്കും തെറ്റുകൾ വന്നിട്ടില്ല. എല്ലാവരും അയച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് 24 ഒക്കെ ഉള്ള പേരുകളും ഇങ്ങനെയുള്ള രസമുള്ള പേരുകളാണ് സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നങ്ങളുടെ പേരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണത്തെ പേര് എന്ന് പറയുന്നത് കുട്ടു എന്നാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നത്തിൻ്റെ പേര്. നാട്ടിലെ സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നത്തിൻ്റെ പേര് കുട്ടു എന്നുള്ള ഒരു രസമുള്ള ഒരു പേരാണ് കേട്ടോ. നമുക്കറിയാം ഭാഗ്യം സ്കൂൾ കായികമേള എന്ന് പറയുന്നത് അത്രമാത്രം കുട്ടികൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ സ്കൂൾ തലത്തിലുള്ള കായിക അല്ലെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ മാറ്റുരയ്ക്കുന്ന ഏറ്റവും വലിയൊരു ഒരു വേദിയാണ് കേട്ടോ അത്. ഇത്തവണ 68ാമത്തെ എഡിഷനാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് അതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മളുടെ അഡ്വാൻസ് ആയിട്ടുള്ള സ്പെഷ്യൽ വിഷസും ഒക്കെ തന്നെ നമ്മൾ പറയുന്നു കേട്ടോ. ശ്യാംലാലിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ശ്യാംലാൽ. കമറുദ്ദീൻ HMC അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഭവൻസിലേക്ക് പോവുകയാണ് ഹാദീം ഇനായയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്കും ഫാമിലിക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട ടൈമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് വിഷസ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ 500
00917 നിങ്ങൾക്ക് ഇപ്പം തന്നെ മെസ്സേജ് അയക്കാം. അടുത്ത മണിക്കൂറിൽ നമ്മൾ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ വിഷസ് ഒക്കെ പാസ് ചെയ്യുന്നതായിരിക്കും. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രം നിരഞ്ജൻ ആൻഡ് ധീരജ്. ഫ്രം ഒലിവ് സ്കൂളിൽ നിന്നാണ് നിരഞ്ജന്റെയും ധീരജിന്റെയും മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് വിഷയുന്നു. വിനീതിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ചാറ്റ് GPT തെറ്റിയില്ല, ചാറ്റ് GPT അങ്ങനെ തെറ്റുമില്ലല്ലോ, അത്ര പെട്ടെന്ന് തെറ്റുമില്ലല്ലോ. ഓക്കെ, എന്നാലും അങ്ങനെ കണ്ടുപിടിച്ചല്ലോ, അതാണ് ഓക്കെ. അപ്പം എന്തായാലും കുട്ടു എന്നുള്ള ആ ഒരു പേര് സ്പെഷ്യൽ രസമുള്ളൊരു പേരാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് വന്നത് കേട്ടോ. അപ്പം വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരു രസമുണ്ടല്ലോ അത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. പ്രിൻസ് ജോർജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഏബിൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഏബിൾ പ്രിൻസ് ആണ്. ഏബിൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയോ? ഞാനും ഇന്ന് കുറച്ച് ലേറ്റ് ആയിരുന്നു ഏബിൾ. ഇന്നലെ ഇന്നും എനിക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല, ചെറിയൊരു ലേറ്റ് സംഭവിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു. ഡിയോൺ ജോ മനോജ് ആൻഡ് ഡാൻജോ മനോജാണ് ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. മാധവും മാനവും ഇങ്ങനെ ഉത്തരങ്ങളൊക്കെ അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസാന്ന് പറഞ്ഞിട്ട് കെൻസ് റിയാസ് ജോയിൻ ചെയ്യുന്നു. ഭവൻ സ്കൂളിൽ നിന്നാണ് കെൻസ റിയാസിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. കെൻസയ്ക്കും നല്ലൊരു മോർണിംഗ് വിഷയുന്നു. സുപ്രഭാതം. നതാനിയൽ മാത്യു ജിനോ ഭവൻസിൽ നിന്നാണ് നതാനിയലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. കെ എം നൌഫൽ എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് പറയുന്നു, നല്ലൊരു മോർണിംഗ് തിരിച്ചും വിഷ് ചെയ്യുന്നു. അനുരാജുൻ്റെ അക്കൗണ്ടിൽ നിന്നും അനുരാജും ഒരു മോർണിംഗ് വിഷസ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കെസിയെ കുട്ടിയും ഇവാന കുട്ടിയും ജെയ്ഡനും ഡാൻ ജോണും ഒക്കെ ജോയിൻ ചെയ്യുന്നു. എന്നാലും അവരെ വിളിക്കുന്ന പേര് എനിക്കിഷ്ടം കേട്ടോ, അടിപൊളി. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്, സ്പെഷ്യലി അവർ ഫുൾ ഫാമിലിക്കും. ജോൺ അലക്സാണ്ടർ ഫാമിലിയാണത്. അവർക്ക് വളരെ വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യൽ മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ നോബൽ സ്കൂൾ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്ന അവിടുത്തെ മാത്തമാറ്റിക്സ് ടീച്ചറായിട്ടുള്ള സുരേഷ് സാറാണ് കേട്ടോ. അപ്പം സുരേഷ് സാറിൻ്റെ മോർണിംഗ് മെസ്സേജും നമുക്കിപ്പോൾ കുട്ടികളെ മാത്രമല്ല, നമ്മുടെ കൂടെ സ്കൂൾ ബസ് സ്റ്റോറീസിലാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും സുരേഷ് സാറിനും നമ്മളുടെ ഒരു സ്നേഹം നിറഞ്ഞ നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ എല്ലാവരുടെയും പേരുകളും എല്ലാ കുട്ടികളുടെ വിശേഷങ്ങളും ഒക്കെ തന്നെ ഷെയർ ചെയ്തുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇനി നിങ്ങൾക്ക് വിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അയച്ചിടാം കേട്ടോ. 5000917 നിങ്ങൾ അയച്ചിട്ടോളൂ, ഞാനതിലേക്കൊക്കെ പതുക്കെ വരുന്നതായിരിക്കും. ഈ ഒരു പാട്ടുകൾക്ക് ശേഷം അടുത്ത മണിക്കൂറിൽ നമ്മൾ ആ വിഷസും വിശേഷങ്ങളും ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഖലീഫ മൂവിയിലെ ഒരു പാട്ടാണ് ഇനി നമുക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നത്. സമയം 6 കഴിഞ്ഞ് 43 ആണ്. ജന്നിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: free cash vouchers on diamond jewelry? Seriously, Mahi?
1: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
1: Yes.
0: What's the catch?
1: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
1: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
2: ഹായ് നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ.
3: ദിഗംബരൻ
4: തിരനുറയും ചുരുൾ മുടി.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.
3: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി.
5: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7.

0: this. Morning Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞു 3 മിനിറ്റാണ്. ഒക്ടോബർ 13 തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി നമുക്ക് ഇങ്ങനെ എത്തി നിൽക്കുന്ന സമയമാണ്. സമ്പാദിക്കുന്നത് പണം മാത്രമാകരുത്, നല്ല ബന്ധങ്ങളും നല്ല ഓർമ്മകളും മനസ്സമാധാനവും കൂടിയാകണം. കാരണം ജീവിതത്തിന്റെ അവസാനം കൂട്ടിനുണ്ടാകുന്നത് സമ്പാദ്യമല്ല ജീവിച്ച നിമിഷങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കണ്ണൻ ആളുടെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അംബരീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് മോനൊരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അർമാൻഡോ അംബരീഷ്, കിടിലം പേരാണല്ലോ, അർമാൻഡോ അംബരീഷ് എന്നാണ് മോൻ്റെ പേര്. മോൻ്റെ ബർത്ത്ഡേ ആണെന്ന്, തേർഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ മോനുള്ള സ്നേഹം നിറഞ്ഞ ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മോൻ്റെ ഒരു അടിപൊളി ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം വളരെ സ്പെഷ്യലായിട്ട്.

ഹാപ്പി ബർത്ത്ഡേ മോനെ. എന്തായാലും ഗംഭീരമായിട്ട് നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ നടക്കട്ടെ. നമ്മളുടെ സ്നേഹം നിറഞ്ഞ വിഷ സ്പെഷ്യലി പറയുന്നു. അനീഷ് റാവുത്തറുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ആളുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ക്രിയേറ്റീവായിട്ട് പോസ്റ്റ് തരുന്ന ആള് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അനീഷിന്റെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ആളൊരു ഫോട്ടോയും കൂടെ അയച്ചു തരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഖത്തറിലെ മലപ്പുറം ജില്ലയിലെ വെളിയം കൂട്ടുകാർക്ക് വെരി വെരി ഗുഡ് മോർണിംഗ് ബൈ റാംസി വെളിയം കോഡ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പൊ മലപ്പുറം ജില്ലയിലെ എല്ലാവർക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ, എല്ലാവർക്കും നമ്മളെ കേട്ടുപോകുന്ന എല്ലാവർക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ വിഷസ് കൂടി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നിജിൽ പിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നിജിൽ എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. നിജിൽ പി സെബാസ്റ്റ്യൻ ആണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്റെയും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് രജീഷ് കുമാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അഷിർ കാപ്പിൽ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ശരത് ശശിധരന്റെ മെസ്സേജ് ഉണ്ട്, സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഒരു മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. ഓരോ പുലരിയും നമുക്ക് ലഭിക്കുന്ന വലിയൊരു പ്രതീക്ഷയാണ്. ഇന്നലകളിലെ വിഷമങ്ങളൊക്കെ മറന്ന് ഇന്നിൻ്റെ സന്തോഷങ്ങളെ ചേർത്ത് പിടിച്ച് നാളെയുടെ സ്വപ്നങ്ങളിലേക്ക് പ്രതീക്ഷയോടുകൂടി നടക്കാം എന്ന് പറഞ്ഞിട്ടാണ് ശരത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. പ്ലീസ് വിഷ് ഹാപ്പി ബർത്ത്ഡേ ടു സൺ അപ്പൂസ് എയ്ഡൻ അഷർ. ഓക്കെ, ഇന്ന് അപ്പൂസിൻ്റെ ബർത്ത്ഡേ ആണ്. എയ്ഡൻ അഷർ എന്നാണ് പേര്. 6 ഇയേഴ്സ് ആണ്. മമ്മയും പപ്പയുമാണ് സ്നേഹത്തോടുകൂടി വിഷസ് പറയുന്നത്. അപ്പൊ അപ്പൂസിനും നമ്മളുടെ വളരെ സ്നേഹത്തോടുകൂടിയുള്ള സ്നേഹം നിറഞ്ഞൊരു ഹാപ്പി ബർത്ത്ഡേ.

ഇനിയും വിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അയച്ചിടാവുന്നതാണ്, 5000917 എന്ന നമ്പറിലേക്ക്. അപ്പൊ ഇന്ന് നമുക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു ചെറിയ കൺഫ്യൂഷനിലാണ്. രണ്ട് കാര്യങ്ങൾ, രണ്ട് ടോപ്പിക്കുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഞാനിങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇതിൽ ഏതിലേക്ക് വരണം എന്നുള്ളത് ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ അവശേഷങ്ങളിലേക്ക് വരുന്നതായിരിക്കും ഈ പാട്ടിന് ശേഷം. അപ്പോൾ ബെത്ലഹേം കുടുംബ യൂണിറ്റ് കേട്ടുകൊണ്ടാണ് ഈ ഒരു മണിക്കൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ദ്രജാലം കേൾക്കാം മോർണിംഗ് സവാരിയിൽ. ഞാനിസ നിങ്ങൾക്കൊപ്പം, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം. വീണ്ടും
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രിയാമണിയാണ്.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppam needu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഈ ടൈമിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഏത് രണ്ട് കാര്യങ്ങൾ ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ഏതാണ് ചോദിക്കണം എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ആയല്ലോ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞാനിങ്ങനെ വിചാരിച്ചു ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ നിങ്ങളൊക്കെ ഒരു പക്ഷേ അത് വായിച്ചു പോയിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം മെസ്സി അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിൽ ഷെയർ ചെയ്തൊരു ഒരു ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമുക്കറിയാം ഒരു ഒരു ഒരു സ്പോർട്സ് താരം എന്നുള്ള നിലയിൽ അദ്ദേഹം നേടേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിലൂടെയും ഒക്കെ തന്നെ ആ ഒരു കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം പിന്നിട്ട ഒരുപാട് വലിയ വലിയ നേട്ടങ്ങൾ അദ്ദേഹം ലൈഫിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തെക്കുറിച്ചൊരു ഒരു ചെറിയൊരു നിരാശ ബാക്കി നിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ ഒരു ചെറിയ നിരാശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് മൈതാനത്തിന് പുറത്ത് തനിക്ക് നേരിട്ട ഏറ്റവും വലിയൊരു ഒരു ഒരു കുറച്ചൊരു ചെറിയ നിരാശ എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാതിരുന്നതാണെന്നാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുള്ളത്. ലോക ഫുട്ബോളിൻ്റെ ഇതിഹാസ താരമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഒരു പോഡ്കാസ്റ്റിലാണ് കേട്ടോ, മിലോഡി അഡ്രാസ് എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്ന സമയത്താണ് അദ്ദേഹം തൻ്റെ മനസ്സിലെ ഈ ഒരു ചിന്ത ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മനസ്സിലേക്ക് വന്നൊരു ചിന്ത എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള പല പ്രമുഖ വ്യക്തിത്വങ്ങളെയും വിശിഷ്ട വ്യക്തികളെയൊക്കെ നേരിൽ കാണാൻ അവസരം ലഭിച്ചിട്ടും ആ ഒരു ഭാഷാ പരിജ്ഞാനം എന്ന് പറയുന്നത് അത് വേണ്ടതായിരുന്നു. പല കാര്യങ്ങളിലും എനിക്കത് വലിയ മാനസിക വിഷമമുണ്ട്. കുട്ടിക്കാലത്ത് ഇംഗ്ലീഷ് പഠിക്കാതിരുന്നതാണ് അതിലൊന്ന്. അന്ന് പഠിക്കാൻ എനിക്ക് ആവശ്യത്തിന് സമയമുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആളുകളോട് സംസാരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ വലിയ രീതിയിൽ അതൊരു സങ്കടമായി പോയി. എന്തായാലും സമയം വെറുതെ കളഞ്ഞല്ലോ എന്നൊരു ചിന്ത ഇപ്പം തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചെറുപ്പത്തിൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ പറഞ്ഞപോലെ തന്നെ ചില സമയത്ത് നമുക്കും ചില ചിന്തകളുണ്ടാകും. അതായത് ചെറുപ്പത്തിൽ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കാര്യമായിട്ട് മനസ്സിലാക്കില്ല. പിന്നീടായിരിക്കും നമ്മൾ വിചാരിക്കുക, അയ്യോ പഠിക്കേണ്ടതായിരുന്നു എന്ന് നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ ചിലപ്പം ചിന്തിച്ചു പോകാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പഠിക്കാൻ കഴിയാതെ പോയ, അല്ലെങ്കിൽ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അന്ന് പഠിച്ചിരുന്നെങ്കിൽ നന്നായാനേ എന്ന് തോന്നുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. മെസ്സിക്ക് ഇന്ന് തോന്നുന്ന കാര്യം ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിരുന്നു എന്നാണ്. അപ്പം നമ്മളോട് ആ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ചെറുപ്പത്തിലോ അല്ലെങ്കിൽ ആ സമയത്തോ നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റിയില്ല, പക്ഷേ പഠിക്കാമായിരുന്നു എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് ചില സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത എന്താണ്, എന്ത് പഠിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിലേക്ക് ഉള്ളത് എന്നാണ് എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുള്ളത്. വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കാൻ കേട്ടോ. 444-444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജിൽ മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ തന്നെ മറുപടി പറയാവുന്നതാണ്. പഠിക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്താണ്? പഠിക്കേണ്ടതായിരുന്നു, ഷോ അത് മിസ്സായി പോയല്ലോ, പഠിച്ചു നോക്കാമായിരുന്നു എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ വരുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുള്ളത്. അപ്പം നല്ല മറുപടികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കണക്ട് ചെയ്യുന്ന നല്ല മറുപടികൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കുകയും ചെയ്യാം. 444-444-917 എന്ന നമ്പറിലേക്ക് 444-444-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് പോരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. മോർണിംഗ് സവാരിയിൽ ഞാനിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app.
1: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
2: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
1: അപ്പൊ കാർ,
2: നമ്മുടെ GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
0: 1020 കിലോമീറ്റർ കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123, അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road. Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
3: Yes.
0: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.

0: തല്ലുമാലയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആണ്. നമ്മളിങ്ങനെ സംസാരിച്ചു വന്ന കാര്യം, മെസ്സി കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, ലൈഫിലെ ഒരു വലിയ നഷ്ടം എന്നുള്ളത് അദ്ദേഹം കണക്കാക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു നിരാശ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട് എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചില സമയത്ത് നമ്മളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കും ചിലപ്പം തോന്നാറുണ്ട് പഠിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു കാര്യം. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങളിൽ നിന്ന് ചിലപ്പം നമുക്ക് തോന്നിപ്പോകാറുണ്ട്, അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്നുള്ളതാണ് ഞാനിങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ഒരാൾ കൂടി എത്താനായിട്ട് പോവുകയാണ്. എന്താണ് ആൾക്ക് പറയാനായിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കേൾക്കാം. ആണല്ലേ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, എന്താണ് ഞാൻ ചോദിച്ചതിന്റെ ഒരു മറുപടി എന്താണ്?
1: എന്താ പറയാ, എനിക്ക് അറബി ടൈപ്പിംഗ് പഠിക്കണമെന്ന് ഭയങ്കരതായിരുന്നു. അന്ന് അന്ന് വലിയ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ കുറച്ച് ഒരുപാട് ഖേദിക്കുന്നുണ്ട്. പിന്നെ കറാമയില് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇന്ന് അറബി ടൈപ്പിംഗ് അറിയായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് എനിക്ക് നല്ല രീതിയിലേക്ക് എത്തിയ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാണ്.
0: ലൈഫിൽ കുറെ മാറ്റങ്ങൾ സംഭവിച്ചാണ് അല്ലേ?
1: തീർച്ചയായിട്ടും. അയ്യോ, ഒരുപാട് ഒരുപാട് പേപ്പർ വർക്ക് ഒക്കെ ചെയ്യാൻ കമ്പനി കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാൻ എനിക്ക് ഓൾറെഡി ഇന്ത്യൻ്റെ ഉണ്ടായിരുന്നു.
0: ആ സമയത്ത് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നോ നേരത്തെ പഠിക്കാനുള്ള?
1: ഇല്ല സർ, പഠിക്കാൻ തന്നെ സാഹചര്യം ഇല്ലായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ട് കാര്യമൊക്കെ ഉള്ള അവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ.
0: എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു അല്ലേ?
1: ചെയ്യാമായിരുന്നു, പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ല. ദൂരമാണ്, നമ്മള് സ്കൂളിൽ പോക്കും പോക്കും പേരൊക്കെ എല്ലാം കൂടെ കൊണ്ട് ദൂരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡ്യൂട്ടിക്ക് ഇറങ്ങിയാണ്, കേട്ടപ്പോ തന്നെ മനസ്സിൽ ഭയങ്കര സങ്കടം പോലെ.
0: അയ്യോ, സങ്കടപ്പെടണ്ട, ഇനിയിപ്പോ ട്രൈ ചെയ്യാൻ പറ്റൂല, ഇനിയിപ്പോ ഒന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല.
1: പഠിക്കാൻ നമ്മൾ രാവിലെ വർക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങി വൈകുന്നേരം 5 മണിക്ക് ഓൺലൈനൊക്കെ പഠിക്കാൻ തരാം അവര് പറഞ്ഞ സമയമാണ്. നൈറ്റ് വന്നിട്ട് വർക്കും അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ടല്ലോ.
0: ഒന്ന് ട്രൈ ചെയ്യുന്നേ, ചിലപ്പോ ഒരാഴ്ച ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ സമയമൊക്കെ അഡ്ജസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും,
0: ഒന്ന് ശ്രമിച്ചു നോക്ക്. ബുധനാഴ്ച വരെ പറയുന്നുണ്ട്, നമുക്ക് ബുധനാഴ്ച വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, പരിചയപ്പെടാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം കേട്ടോ. മുഹമ്മദ് ആയിരുന്നു നമ്മളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് അറബിക് ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് എനിക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ അത് തന്നേനെ എന്നുള്ള കാര്യം പറഞ്ഞു. ഇനിയും പ്രതീക്ഷ കൈവിടണ്ട കേട്ടോ, പ്രതീക്ഷകളാണല്ലോ ലൈഫിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇനിയും പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ വിഷസ് കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇതുപോലെ അന്ന് പഠിക്കേണ്ടതായിരുന്നു എന്ന് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഉണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ട് അതിലേക്ക് എത്തിയ ആളുകളുണ്ടായിരിക്കും കേട്ടോ, പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് അന്നാ ഇനി അത് പഠിച്ചെടുക്കാൻ ഇനി സമയം കുറച്ച് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ചു തുടങ്ങിയ ആളുകളുണ്ടെങ്കിൽ, അങ്ങനെ അന്നത്തെ ഒരു ആഗ്രഹം പിന്നീട് എന്താ പറയുക നിറവേറ്റിയ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും. അങ്ങനെ വീണ്ടും പഠിച്ചെടുത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ അന്ന് മിസ്സായി പോയ കാര്യം വീണ്ടും പഠിച്ച് അതിലേക്കൊക്കെ വന്ന ആളുകളുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വിളിക്കാം കേട്ടോ. 444-9-1-7 എന്ന നമ്പറിലേക്ക്, 444-9-1-7 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ഈ പാട്ടിൽ പറയുന്ന പോലെ പ്രതീക്ഷകളാണല്ലോ ലൈഫിൽ, ഹോപ്പ് സോങ് ആണ് നമ്മൾ കേൾക്കുന്നത്. സർക്കിറ്റ് മൂവിയിൽ കപിൽ കപിലൻ പാടിയ പാട്ടാണിത്. പ്രതീക്ഷയോടുകൂടി നമുക്ക് വീണ്ടും ശ്രമങ്ങൾ നടത്താം. അങ്ങനെ വീണ്ടും ശ്രമങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിക്കാം. 444-9-1-7 എന്ന നമ്പറിലേക്ക്. ജെന്നിസ, നിങ്ങൾക്കൊപ്പം ഈ ഒരു പാട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു മോട്ടിവേഷൻ ആവട്ടെ.

0: 2 Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ
3: നമ്മുടെ GS 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
4: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123.
6: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ

0: ജോബ് കുര്യന്റെ പദയാത്രയാണ് നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞത്. സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. കുറച്ചധികം പേരുടെ വിഷസിലേക്ക് എത്താനായിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതായിരിക്കും. മുനീർ, അദ്ദേഹം ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്, എന്നെ ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് മുനീർ സ്കൂൾ പടി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. സിറാജ് ഷെൽസ, അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, മോന്റെ 5th ബർത്ത്ഡേ ആണ് നാളെ. ഓക്കെ, ഇസിൻ സിയാജ് എന്നാണ് പേര്. അപ്പൊ മോനുള്ള വിഷസ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറയുന്നു. അപ്പൊ അഡ്വാൻസ് ആയിട്ട് വളരെ സ്നേഹത്തോടുകൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളും പറയുന്നു. കൂടെ തന്നെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്, ഹർഷിനയുടെയും മുസ്തഫയുടെയും, അവർക്ക് ആശംസകൾ കൊടുക്കണം. 8th വെഡിങ് ആനിവേഴ്സറി ആണ്. ഹർഷിന, മുസ്തഫ, അവർക്ക് സ്നേഹം നിറഞ്ഞ ആശംസകൾ പറയുന്നു. അതോടൊപ്പം തന്നെ നിസാമിന്റെ വോയിസ് നോട്ട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. പേര് നിസാം സജിത എന്നാണെന്ന് ഞാൻ കരുതുന്നു. ആള് വോയിസ് നോട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പം എനിക്കത് കേൾക്കാനായിട്ട് സാധ്യമല്ല. അപ്പം അതുകൊണ്ട് പേര് കറക്റ്റാണെന്ന് ഞാൻ കരുതുന്നു. ടൈപ്പ് ചെയ്തിടുവാണെങ്കിൽ, പേര് കറക്റ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ തന്നെ ആ ഒരു വിഷസിലേക്ക് വരുന്നതായിരിക്കും. ഹർഷിന, മുസ്തഫ അവരുടെയും വെഡിങ് ആനിവേഴ്സറി ഇന്നാണ്. നിസാമിൻ്റെയും സജിതയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്കും വളരെ സ്നേഹത്തോടുകൂടി രണ്ടുപേർക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ്, സ്പെഷ്യലായിട്ടൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നമ്മളിതാ വിഷ് ചെയ്യുന്നു. അതോടൊപ്പം ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖാണോ? ഞാൻ പഠിച്ചിരുന്നു അറബിക് ഇംഗ്ലീഷ് ടൈപ്പിംഗ്, ബട്ട് ലൈഫിൽ അതൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല എന്നുകൂടി പറഞ്ഞിട്ട് സലീമിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ നമ്മളുടെ കൂടെ ഒരാൾ കൂടി ഇനി ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിങ്ങനെ ചോദിച്ചു വന്ന കാര്യം ഇതായിരുന്നു, ലൈഫിൽ ചില കാര്യങ്ങൾ പിന്നീട് പഠിക്കാമായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കാറുണ്ട്. ചില ആളുകൾ പിന്നീട് അത് പഠിച്ചെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത് കൂടി ഞാൻ ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ ഇനി ജോയിൻ ചെയ്യുന്നത്
1: മനീഷ് കൊല്ലം.
0: കൊല്ലം, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നോ?
1: സുഖമായിട്ട് പോകുന്നു.
0: ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, എന്തായിരുന്നു നേരത്തെ ഒന്ന് പഠിക്കേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ വന്നത്?
1: എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ അതിന് സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു. അതൊരു സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു ഒന്നല്ലേ. ഏതെങ്കിലും ഒരു സോങ് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം ക്യൂ കെയറിലെ സ്റ്റാഫിന് വേണ്ടിയിട്ട്.
0: ഏത് പാട്ടാണ്
1: സെലക്ട് ചെയ്താൽ മതി? കുഴപ്പമില്ല,
0: ക്യൂ കെയറിലെ എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ട് അടുത്ത പാട്ടല്ലേ.
1: പിന്നെ എന്റെ കൂടെ ഇപ്പൊ വണ്ടിയുള്ള അഞ്ജുനും ആൻസിക്കും.
0: അഞ്ജുനും ആൻസിക്കും. ഓക്കെ, അപ്പൊ രണ്ടുപേരടുത്തും അന്വേഷണം പറയൂട്ടോ.
1: ഓക്കെ ഓക്കെ, ബൈ ബൈ,
0: താങ്ക് യു, ബൈ. അങ്ങനെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ടും ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ എപ്പോഴെങ്കിലും പഠിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അങ്ങനെ പഠിച്ചെടുത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ല, വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കുകയും ചെയ്യാം കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. സിൻറ്റോന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആബിദ് സ്പെഷ്യൽ മോർണിംഗ് പറയുന്നുണ്ട്. നിസാമിന്റെ മെസ്സേജ്, നിസാം സജിത എന്ന് തന്നെയാണ് അവരുടെ പേര്. അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്, വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. ജസ്റ്റ് ചേച്ചിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബാക്കിയുള്ള മെസ്സേജസിലേക്കും ബാക്കിയുള്ള വിശേഷങ്ങളിലേക്കും ഒക്കെ തന്നെ വരുന്നതായിരിക്കും. ഒരു വിഷസ് കൂടിയുണ്ട്, നമ്മുടെ അർഷദ്. അദ്ദേഹം കുറച്ചധികം ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, എന്ത് സ്പെഷ്യൽ വിശേഷങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ അതിലേക്ക് എത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത മെസ്സേജിലേക്കും പാട്ടിലേക്കും പോവുകയാണ്. രാജീവ് ആനന്ദിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. രാജീവിനും ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. നേരത്തെ മനീഷ് ചോദിച്ച പോലെ തന്നെ ഒരു നല്ല ട്രാക്ക് നിങ്ങൾക്ക് അരികിലേക്ക് വരാനായിട്ട് പോവുകയാണ്. സില്ലനൊരു കാതൽ എന്ന മൂവിയിലെ ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് വളരെ ഇഷ്ടമാണ് അല്ലേ. കേൾക്കാം മുൻബൈവ മോർണിംഗ് സവാരിയിൽ ശ്രേയ ഘോഷാൽ, നരേഷ് അയ്യർ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 101.7 FM.
1: Qatar's happiness frequency.
2: It's back!
3: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. In the way, Oreo purchase in Neda. Urapaya gift voucher. Oppa Boonuversate extended warranty. Mukafa loyalty points. Nujum, Air Miles and Avios. In the Tanis under CQ, Jumbo Stores LG brand shops. Alangil, JumboSoup.com.
4: Vega Magate, e offer October Patan Madhavare Matram. Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
5: Yes, Bebo.
4: Pay just 25% now and I can lock the gold price.
5: Yes.
4: What's the catch?
5: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
4: I still can't believe it. No catch.
5: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
6: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
7: ആകാശമായവളേ,
6: പാട്ടിൽ നിറയുന്ന പ്രണയം,
7: മീഴിയിലേക്ക്,
6: ഷഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
8: ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
4: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ. യുആർ ലിസണിംഗ് ടു
9: Radio Suno.

0: സുനു അപ്ഡേറ്റ്സ്.
1: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഗ്ലോബൽ ലൈറ്റ് റെയിൽ അവാർഡിൽ തിളങ്ങി ഖത്തർ റെയിൽ. വേൾഡ് വൈഡ് ഓപ്പറേറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരമാണ് സ്വന്തമാക്കിയത്. അസർബൈജാനിലെ ബാക്കുവിൽ നടക്കാനിരിക്കുന്ന ഫിഫ അണ്ടർ 15 വേൾഡ് കപ്പ് ആൻഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഇന്ത്യൻ അണ്ടർ 15 ദേശീയ ഫുട്ബോൾ ടീം ഖത്തറിലെത്തി. ബാക്കുവിൽ ഒക്ടോബർ 24 മുതൽ 30 വരെയാണ് ഫിഫ അണ്ടർ 15 ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. ടൂർണമെന്റിന് മുന്നോടിയായി ഖത്തറിൽ വെച്ച ഇന്ത്യൻ ടീം നിർണായക സന്നാഹ മത്സരങ്ങളിലും പരിശീലനങ്ങളിലും പങ്കെടുക്കും. ഇസ്ഗാവ, അൽതുമൈദ് എന്നിവിടങ്ങളിലെ റോഡ് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ ജി വി രാജ പുരസ്കാരം ട്രിപ്പിൾ ജംപ് താരം എൽദോസ് പോളിനും ബാഡ്മിന്റൺ താരം ട്രീസ ജോളിക്കും. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലെത്തുകയും 2022 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടുകയും ചെയ്ത താരമാണ് എൽദോസ് പോൾ. ലോക ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസിൽ വെങ്കലം, കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളിയും വെങ്കലവും, ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ സ്വർണവുമാണ് ട്രീസ ജോളിയെ അവാർഡിന് അർഹയാക്കിയത്.
0: This is
2: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
3: Now available on
2: Huawei App Gallery.
4: It's back.
5: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ gift vouchers. ഒപ്പം 3 വർഷത്തെ extended warranty. Mukafa loyalty points. Nujum, Air Miles and Avios. ഇന്നു തന്നെ സന്ദർശിക്കൂ Jumbo stores, LG brand shops അല്ലെങ്കിൽ jumbosook.com.
6: വേഗമാകട്ടെ ഈ ഓഫർ ഒക്ടോബർ 19 വരെ മാത്രം.
7: Free cash vouchers on diamond jewelry? Seriously, Mahi?
8: Yes, Bebo.
7: Pay just 25% now and I can lock the gold price.
8: Yes.
7: What's the catch?
8: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
7: I still can't believe it. No catch.
8: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
9: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
10: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
9: അപ്പൊ കാർ,
10: നമ്മുടെ GS 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ?
11: 1020 km കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 ഖത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിന് ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
0: ദിസ് ഈസ് മോർണിംഗ് സഫാരി.
12: Malabar Golden Diamonds Morning Safari,
13: brought to you by It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchaseinodoppan needu free cash vouchers
14: in association with third party insurance ne mikacha choice Bima third party liability. Call 800-786, WhatsApp 7405055 or visit bima.com.qa.
15: and Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, ഓർ visit bima.com.qa.
2: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
2: Pay just 25% now and I can lock the gold price.
3: Yes.
2: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
2: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
4: It's back!
5: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, നുജൂം, എയർ മൈൽസ് ആൻഡ് എവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
0: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 19 വരെ മാത്രം.
6: They're being 91.7 at the gate to the go down.

എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. 23 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ കുറച്ചധികം പേരുടെ മെസ്സേജുകളിലേക്ക് കൂടി നമുക്ക് പോകാനുണ്ട്. ദിജിൽ ദാസിന് ഒരു വലിയ കൈയടികൾ, വലിയൊരു അഭിനന്ദനങ്ങൾ കൂടി പറയുകയാണ്. എന്താണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, 11 വർഷത്തെ വിജയകരമായ ഒരു യാത്ര. അൽദുഹ മെയിൻ്റനൻസ് ആൻഡ് സർവീസസ് കമ്പനിയിൽ 11 വർഷത്തെ സേവനം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ യാത്രയിൽ എന്നെ പിന്തുണച്ച മാനേജ്മെന്റിനും സഹപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എന്ന് പറഞ്ഞിട്ട് വളരെ വലിയൊരു നല്ല മെസ്സേജ് അദ്ദേഹം അയച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നമ്മളും വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു. എൻ്റെ സിസ്റ്ററുടെ മകളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഐറ മഹഫിഷ് എന്നാണ് പേര്. ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കുമെന്ന് ഹഫ്സീർ ചോദിക്കുന്നുണ്ട്. അപ്പം സ്നേഹത്തോടുകൂടി ഐറ മഹഫിഷിനുള്ള സ്നേഹം നിറഞ്ഞൊരു ഹാപ്പി ബർത്ത്ഡേ കൂടി നമ്മൾ വിഷ് ചെയ്യുന്നു.

അർഷദിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇന്നലെ വൈഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഫാത്തിമ ബി അർഷദ് എന്നാണ് പേര്. അപ്പോൾ ഒരു ബിലേറ്റഡ് വിഷസ് കൊടുക്കാൻ പറയുന്നു. നമ്മളുടെയും സ്നേഹത്തോടുകൂടിയുള്ള, വളരെ സ്നേഹത്തോടുകൂടിയുള്ള വിഷസ് ഫാത്തിമ ബി അർഷദിനും സ്നേഹത്തോടുകൂടി പറയുകയാണ് കേട്ടോ. ഒപ്പം തന്നെ നമ്മളിങ്ങനെ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്ന കാര്യം, മെസ്സി കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിരുന്നു എന്നിപ്പോൾ തോന്നുന്നുണ്ട്, അതിലൊരു ചെറിയ നിരാശയുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചില സമയത്ത് നമുക്ക് ഇതുപോലെ തോന്നാറുണ്ട്, ചില കാര്യങ്ങൾ അന്ന് പഠിക്കേണ്ടതായിരുന്നു, മിസ്സായി പോയല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അതിലേക്ക് പിന്നീട് എത്തി പഠിച്ചെടുക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ലൈഫിലുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു വന്ന സമയത്ത് ശ്രീയുടെ മെസ്സേജ് ഉണ്ട്. ശ്രീ പറയുന്നത് അത് LLB ആണ്. ഇപ്പം ഞാനതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു ലീഗൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശ്രീക്ക് എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി വിശേഷങ്ങൾ കേൾക്കാനായിട്ട് പോകാൻ കേട്ടോ. സാധാരണ നമ്മളിപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യൽ ഗിഫ്റ്റുകളൊക്കെ ആയിരിക്കും സാധാരണ എല്ലാവർക്കും കൊടുക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗിഫ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാനിങ്ങനെ ഇൻസ്റ്റയിലൂടെ റീലൊക്കെ നോക്കി പോകുന്ന സമയത്ത് കണ്ടു കേട്ടോ. എന്തായിരുന്നു ആ ഗിഫ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചുമകൻ മുത്തശ്ശിക്ക് ഒരു വള്ളം സമ്മാനമായി കൊടുക്കുന്ന ഒരു സ്റ്റോറി കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി. അങ്ങനെ ആ ഒരു വള്ളക്കഥയുടെ വിശേഷങ്ങൾ ഇന്ന് മോർണിംഗ് സവാരിയിൽ നമ്മൾ അറിയാനും കേൾക്കാനും പോവുകയാണ്. ആ വിശേഷങ്ങൾക്കായിട്ട് നിങ്ങൾ ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഷമീമും എൻ്റെ അടുത്ത് ഇങ്ങനെ ബിക്കയിലെ പാട്ട് പ്ലേ ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിലേക്കാണ്.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹാ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: Malabar Golden Diamonds Morning Safari.
0: Brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. ഇപ്പോൾ ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്.
5: ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
6: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: ഈ ഒരൊറ്റ പാട്ട് കേട്ടാ മതി, ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് നാട്ടിൽ പോയിട്ട് വരാം എന്നുള്ളതാണ്.
1: അതെ, ജലോത്സവ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഈ പാട്ട് ഒരു ഒരു ഒരു ടീസറായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം, ഇനി കേൾക്കാൻ പോകുന്ന വിശേഷങ്ങളുടെ ഒരു ടീസറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പാട്ടിനെ പറയാം എന്നുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൊച്ചുമകൻ മുത്തശ്ശിക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ്. അപ്പൊ ആ സമ്മാനം എന്ന് പറയുന്നത് ചെറിയൊരു സമ്മാനമാണ്, ഒരു വള്ളമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സമ്മാനം കൊടുത്തത് നന്ദു എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ്. അദ്ദേഹം പറഞ്ഞ പോലെ ആ നാടിന്റെ അല്ലെങ്കിൽ ആ ഒരു ഭംഗി കാണിക്കുന്ന ഒരുപാട് നല്ല നല്ല വീഡിയോസ് എപ്പോഴും എനിക്ക് കോട്ടയത്തുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ ആളെ കണക്ട് ചെയ്യുന്ന ഒരാളാണ്, കാരണം ആ ഭാഗത്തുള്ള നല്ല നല്ല വീഡിയോസ് ആളെപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നമുക്കൊന്ന് നന്ദുവിന്റെ അടുത്ത് ആ വിശേഷങ്ങൾ കൂടി ഒന്ന് ചോദിച്ച് അറിയേണ്ട സമയമാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ അമ്മൂമ്മയ്ക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു സമ്മാനം കൊടുത്തത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പൊ നന്ദു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഗുഡ് മോർണിംഗ് നന്ദു. നമ്മൾ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്, വീണ്ടും നന്ദുവിനടുത്ത് സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. ഞാൻ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ പല ഇങ്ങനെ വൈറൽ സംഭവങ്ങളൊക്കെ വിളിക്കാറുണ്ട്. അപ്പം വലിയ വാഹനങ്ങളോ ചിലപ്പോൾ കാറുകളോ അല്ലെ കുറെ വർഷങ്ങൾക്ക് ശേഷം വണ്ടി തിരിച്ചു കൊടുക്കുന്ന അങ്ങനത്തെ കുറെ കുറെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അമ്മൂമ്മയ്ക്ക് വളരെ സ്പെഷ്യലായിട്ടൊരു വള്ളം സമ്മാനിക്കുന്നു. അമ്മു എന്ന് പറയുന്ന അമ്മൂമ്മയ്ക്കാണ് വള്ളം സമ്മാനിക്കുന്നത്. ശരിക്കും എന്താണ് ഇതിന്റെ വലിയൊരു സ്റ്റോറി നമ്മുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക, നല്ല രസമുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്.
2: ഉറപ്പായിട്ടും. നമ്മുടെ വീട് പാർട്ട് സൈഡിലാണ് നമ്മുടെ വീട്. അപ്പൊ വള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ ഒരു ഭാഗമാണ്. അപ്പം അമ്മൂമ്മ എപ്പോഴും വള്ളത്തിലാണ് അക്കരക്കരെ പോകുന്നത്. എപ്പൊ നോക്കിയാലും നമ്മുടെ അക്കരയിലാണ് അമ്മൂസിനെ കുറെ കമ്പനിക്കാർ ഞാൻ എപ്പോഴും പറയും. രാവിലെ ചുമ്മാ വള്ളത്തെ അക്കരെ പോകും, ഇക്കരെ വരും, അതൊക്കെ തന്നെ പരിപാടി. അത് മാത്രമല്ല, നമുക്ക് വെള്ളം പൊങ്ങുന്ന സമയത്ത് ഇഷ്ടം പോലെ തേങ്ങ കിട്ടും. ഇതെല്ലാം ആറ്റിക്കൂടെ ഒഴുകി വരുമ്പോ അമ്മ ഇങ്ങനെ ഇരുന്ന്, അമ്മൂന്ന് ഇപ്പൊ 83 വയസ്സുണ്ട്, അവിടെ ഇരുന്ന് തേങ്ങ സ്പോട്ട് ചെയ്ത് ഈ അത്ര സ്പീഡിൽ വരുന്ന തേങ്ങ പോയി വള്ളത്തിൽ എടുക്കും. അതാണ് പുള്ളിക്കാരത്തിന്റെ മെയിൻ എന്റർടൈൻമെന്റ് പരിപാടി. അപ്പം ഈ പണ്ട് നമുക്ക് കടത്തുവെള്ളമുണ്ടല്ലോ, അപ്പൊ കുറെ നാളത്തെ കടത്തു നിന്ന് പോയി, കൊറോണ വന്ന് കടത്തു നിന്ന് പോയപ്പോ വെള്ളവും അധികം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതെ, ഇത് നമ്മുടെ തടിവെള്ളമായിരുന്നു, അപ്പൊ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇരുന്ന് വള്ളം പതിയെ പതി പോയി. അപ്പൊ എപ്പോഴും ഇപ്പൊ പുതിയ ഈ റീസെന്റ് ആയിട്ട് വള്ളത്തെ കയറുമ്പോൾ അമ്മ എപ്പോഴും പറയും, ഇത് മുഴുവൻ പോയി കിടക്കുക, ഞാനിൻ്റെ അത് ഇന്ത്യന്ന് വല്ല വീഴും എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും പറയും. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് പോലത്ത് എന്താണല്ലോ ഒരു വള്ളം മേടിക്കാം, കാരണം നമുക്കത് യൂസ് ഉള്ളതാണ്. പിന്നെ അമ്മൂമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, വള്ളം വേണം എപ്പോഴും, വള്ളം വേണം അക്കരയിലൊക്കെ പോകണമെങ്കിലും. അപ്പൊ ഇന്നോട് തന്ന ഒരു വള്ളം മേടിച്ചു കൊടുക്കും. അപ്പൊ ഞാനത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ആൾക്കാർ നമ്മളെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് എനിക്കും ഒരു സന്തോഷം, 300K ആയിക്കോട്ടെ, 300,000 ഫോളോവേഴ്സ് ആകുമ്പോൾ വള്ളം മേടിക്കാം, എന്തായാലും മേടിച്ചു കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. എന്നാലും എനിക്കൊരു സന്തോഷം തന്നെയാണ് 300K ആകാൻ പോവാ. അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ 300K ആകുമ്പോൾ ഒരു വള്ളം മേടിച്ചു കൊടുക്കാന്ന് ഞാൻ ഫോളോവേഴ്സിനോട് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ 300,000 ഫോളോവേഴ്സ് ആയി പ്രതീക്ഷിക്കാതെ തന്നെ. അപ്പോഴേ അവിടെ നിന്ന് വള്ളം മേടിക്കാന്ന് പറഞ്ഞുകൊണ്ട് സർപ്രൈസ് ആയിട്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് പോയി വള്ളം കണ്ടു. അത് നേരെ നമ്മൾ കടവിലിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ കാണും, നമ്മുടെ ഈ പഴയ വള്ളത്തെ എപ്പോഴും രാവിലെ വൈകുന്നേരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പം വള്ളം വീട്ടിൽ സർപ്രൈസ് കൊടുക്കാൻ ഇച്ചിരി ടാസ്കാണ്, എങ്ങനെ കൊടുക്കുന്നുള്ളൊരു ഡൗട്ട്. അപ്പൊ ഞാൻ തലദിവസം ഇറക്കി ഫ്രണ്ടിനെ കടവിൽ കൊണ്ട് ഇട്ട് പിന്നെ അവിടുന്ന് ഞാൻ രാവിലെ അമ്മൂനെ വേറെ സ്ഥലത്തോട്ട് മാറ്റിയിട്ട് രാവിലെ കൊണ്ടുവന്ന് നമ്മുടെ കടവിൽ നിന്ന് ഒരു 100 മീറ്റർ മാറി ആറിന് നടുക്ക് ചെറുതായിട്ട് ആങ്കർ ചെയ്തിട്ട്, അതൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പൊ ഞാനും അപ്പനും കൂടെ അത് പതിയെ ആങ്കർ ചെയ്ത് ആറിന് നടുക്ക് ഇങ്ങനെ ഇട്ട്. അന്നൊക്കെ മറ്റേ നമ്മള് കാറ് വീലി ചെയ്യുന്ന പോലത്തെ മറ്റേ
1: റെഡ് കളറിലെ
2: ക്ലോത്തുണ്ടല്ലോ, റെഡ് കളറിലെ ആ ക്ലോത്തും കൂടെ മേടിച്ച് അതിന്റെ മേളിലിട്ട്. അപ്പൊ നമുക്കിത് വള്ളാന്ന് മനസ്സിലാവും. അപ്പൊ എനിക്ക് അങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന വള്ളാന്ന് അറിയാം, എന്നാലും ഒരു എന്താ ജാറ വള്ളാന്നൊന്നും അമ്മൂമ്മയ്ക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ ഞാൻ ഇതിട്ടു വള്ളം ആറിന് നടക്കി ഇങ്ങനെ ഇട്ടു. അപ്പൊ ഭയങ്കര രസമാണ്, അമ്മൂൻ ഇങ്ങനെ കൊണ്ടുവരണം, അതായത് എനിക്ക് ഡൗട്ട്. അപ്പൊ എന്ത് പറഞ്ഞ് കൊണ്ടുവരുന്ന പോലെ എനിക്ക് ഡൗട്ടായി.
1: അപ്പൊ
2: ഇത് ഷൂട്ട് ചെയ്യാൻ വേണം, ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണം, വള്ളത്തിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യണം, ഭയങ്കര രസം. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എന്റെ ഫ്രണ്ടിനെ വിളിക്കുന്ന പോലെ പറഞ്ഞു, അവിടെ ആറ്റിൽ എന്തോ നടുക്ക് കിടപ്പുണ്ട്, എന്നാന്ന് അറിയത്തില്ല, ഒന്ന് വന്ന് നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മൂനെ കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോ വള്ളാന്ന് എപ്പോഴാണ് മനസ്സിലായി, പക്ഷെ അമ്മൂനുള്ള വള്ളാന്ന്
1: മനസ്സിലായില്ല,
2: ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഈ വള്ളം തുഴഞ്ഞു നോക്കൊണ്ടിരിക്കും, പറഞ്ഞുള്ളൂ നമ്മുടെ വള്ളം മുഴുവൻ പോയി, ഇതിന്റെ അവസ്ഥ ഉണ്ട്, ഞാൻ വള്ളത്തിൽ പോകുന്ന തോന്നുന്നേ, യാർക്ക് ഉത്തരവാദിത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വള്ളത്തെ കയറുന്നൊക്കെ. അപ്പം ഇത് കണ്ട് ഇത് കണ്ടപ്പോ പറഞ്ഞ, ഇതാണോ നടുക്കിടക്കുന്നത്, ഇത് ആരെ കൊണ്ട് ഇട്ടതാന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പിന്നെ പറഞ്ഞു ഇത് അമ്മൂന് മേടിച്ചാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയാം ഇത് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ന് മാത്രം തന്നെ, പക്ഷെ ഭയങ്കര സന്തോഷമാണ് ഉള്ളിൽ,
1: ഉള്ളിൽ ഭയങ്കര സന്തോഷം.
2: കാരണം അത് വള്ളത്തെ കയറുമ്പോ ആ വീഡിയോക്ക് അത് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞ് കാര്യത്തിൽ ഭയങ്കര ഹാപ്പി. അയൽപക്കത്തെല്ലാം പോയി പറഞ്ഞു പുതിയ വള്ളം കിട്ടി, എല്ലാരോടും വന്ന് പറഞ്ഞു, അമ്മൊരു കൂട്ടുകാരെല്ലാം വന്ന് കണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു മറ്റേ വള്ളം കളയരുത്, മറ്റേതും ഞാൻ പറയില്ല, കാരണം അമ്മൂമ്മയ്ക്ക് അത് ഒത്തിരി ഓർമ്മകളുള്ള, പക്ഷെ ആ വള്ളം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം ഓർത്തത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓർത്തത്, അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്ന കണ്ടീഷനിലല്ല. അങ്ങനെയാണ് പുതിയ വള്ളം മേടിക്കുന്നത്.
1: അടിപൊളി അടിപൊളി. എനിക്ക്
2: എന്താണെന്ന് കൊടുക്കുമ്പോ
1: നല്ലത്,
2: എന്താണെങ്കിലും വെറൈറ്റി ആയിട്ട് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ചുമ്മാ കൊണ്ട് കൊടുക്കണ്ട, അത് നമ്മുടെ വീടിന്റെ കട വീട്ടിൽ കൊണ്ട് അവർ ഇറക്കി തരുമായിരുന്നു, ഡെലിവറി ഉണ്ടായിരുന്നു. ഞാൻ ഓർത്ത് അങ്ങനെ വേണ്ട, എങ്ങനെയാണല്ലോ ഇങ്ങനെ തന്നെ ആട്ടെ എന്ന് ഓർത്തുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ പോയി തുണിയെല്ലാം തയ്പ്പിച്ച് വള്ളത്തിന്റെ അളവിൽ തയ്പ്പിച്ച്
1: മേടിച്ചോണ്ടിരുന്നത്.
2: നല്ല റീച്ചും കിട്ടിയായിരുന്നു.
1: എനിക്ക്
2: വന്ന അതിന്റെ ഇതില് ഒത്തിരി കമന്റ് ഒന്നറിയില്ല, ഒരുപാട് കമന്റ്. കേരളക്കര കാത്തിരുന്ന വള്ളം ഡെലിവറി.
1: എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് ഇതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ്, തേങ്ങ പോയാൽ പിന്നെ ജില്ല വിട്ടു പോകാൻ അമ്മൂസ സമ്മതിക്കൂല.
2: സത്യം, ഞാൻ എന്നോട് പറയുന്നത് കണ്ണ് കാണാൻ മേല ചെവി കേൾക്കാൻ മേലെ എപ്പോഴും പറയുന്നത്, പക്ഷെ ഒരു തേങ്ങ പോയി കഴിഞ്ഞാല് അത് സ്പോട്ട് ചെയ്യും ഒറ്റയ്ക്ക്. അപ്പൊ ഇത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര്, ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും തേങ്ങ. അപ്പൊ ഞാൻ അമ്മൂനോട് പറഞ്ഞിട്ട് പോകും അത് തേങ്ങ എടുത്തേക്ക്. അപ്പൊ ഞാൻ ചിലപ്പോൾ വീഡിയോ എടുത്തിട്ടേക്കും, അപ്പൊ ആൾക്കാരെല്ലാം പറയും ഉണ്ടോ അപ്പൊ ആ പത്രം പ്രായമുള്ള ഒരാളാണ് നീ വിട്ടിട്ട് പോകല്ലോ. ഞാൻ പറഞ്ഞു എന്റെ കാല എക്സ്പീരിയൻസ് ആണ് അബൂമ്മ, വർഷങ്ങളായിട്ട് വെള്ളത്തിലും വള്ളത്തിലും കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് അതിന്റേതായ ദൈവാനീകരിച്ച ആരോഗ്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്.
1: തീർച്ചയായിട്ടും. ഇത് സ്ഥലം എവിടെയാന്നൂടെ പറഞ്ഞോ നമ്മളെ കേൾക്കുന്നവർക്ക് വേണ്ടിട്ട്.
2: കോട്ടയം ആർപ്പുക്കര എന്ന് പറയും, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ അടുത്തല്ല നമ്മുടെ വീടെല്ലാം
1: വരുന്നത്. അടിപൊളി അടിപൊളി. അപ്പൊ നമുക്കറിയാം ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, കോട്ടയം ജില്ലയിൽ നിന്ന് കുറച്ചേ ഉള്ളൂ. അങ്ങോട്ട് മാറിക്കഴിയുമ്പോ അവിടുത്തെ ഒരു ഭൂപ്രകൃതി അങ്ങോട്ട് മാറും അല്ലെ.
2: സത്യം നമ്മുടെ വീട് കോട്ടയം 6 കിലോമീറ്റർ മാറി, പക്ഷെ അതൊരു ടൗൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, പക്ഷെ ടൗണിന്റെ അടുത്താണ്.
1: അതെ,
2: നല്ലൊരു കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. നമ്മുടെ വീഡിയോ എല്ലാം കാണുന്നതിൽ കൂടുതൽ നമ്മുടെ സ്ഥലവും ആൾക്കാരെയും കാണാൻ വേണ്ടിയാണ് വീഡിയോ കാണുന്നത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനി നല്ല നല്ല റീൽസ് വരട്ടെ. ഇനി അമ്മൂസിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വിളിക്കാം.
2: ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്താണെങ്കിലും വിളിച്ച് ഒത്തിരി സന്തോഷം.
1: താങ്ക് യു. ബൈ നന്ദു. അങ്ങനെ നന്ദുവായിരുന്നു വിശേഷങ്ങൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
0: നിസ്സംഗം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നന്ദുവിനെ സെർച്ച് ചെയ്യായിരുന്നു. അപ്പൊ പണ്ടെപ്പോഴേക്കോ
1: വീഡിയോസ് കണ്ടുപോയിട്ടുണ്ടല്ലേ,
0: ആ വീടും ആ പുഴയും ആ പരിസരവും വള്ളമൊക്കെ എപ്പോഴൊക്കെയോ കണ്ടുപോയിട്ടുള്ളതാണ്.
1: കാരണം എനിക്കൊന്ന് ആ വെള്ളം മഴ പെയ്ത് വെള്ളം കൂടിയ സമയത്ത് അവര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഇത്രയും വെള്ളം എത്തിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
0: ഓക്കെ,
1: അപ്പൊ എന്തായാലും ആ ഒരു എന്താ പറയുക മുത്തശ്ശിനെയും കൊച്ചുമകനെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോകുന്നത്. എന്തായാലും ഇത്രയും വിശേഷം പറഞ്ഞ സ്ഥിതിക്ക് ചെമ്പക്കുളം തച്ചൻ എന്ന സിനിമയിലെ
0: വള്ളം പാട്ട് തന്നെ
1: കണക്ഷൻ വേണ്ടേ പാട്ടിലേക്ക്.

0: Radio Suno 91.7 FM Qatar's favorite radio station. Third party insurance ന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ് ടോയിങ് ആൻഡ് റിക്കവറി ടയർ ചേഞ്ച് ഫ്യൂൽ ഡെലിവറി ബാറ്ററി ബൂസ്റ്റ് ലോക്കൗട്ട് സപ്പോർട്ട് പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ സർവീസും സമാധാനമായിരിക്കും ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
1: It's back. LG and Zephos Mega Promotion. LG Appliances, ACs, Gaming Monitors, TVs and Audio Products. Individe Oreo Purchase Lineda. Urapaya Gift Voucher. Oppo 3 Varshate Extended Warranty. Mukafa Loyalty Points. Nujum. Air Miles and Avios. Indu Tane Sandarshiku. Jumbo Stores LG Brand Shops. Allengil. JumboSook.com.
0: Vega Magate. E offer October 19th Vare Matram.
2: Hi all, this is Saino
3: Rahia. You're listening to Radio Suno.
2: Qatar's favorite radio Suno, 91.7 FM.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppan nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 7405055 or visit bima.com.qa.
3: And Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
4: home. Nandu Sondam Ammumaki Vahanam Kudutta കഥ. അതായത് വള്ളം കൊടുത്ത കഥ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വള്ളം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആലപ്പുഴ അല്ലെങ്കിൽ കായലോരം, കുമരകം, കായലോരം ആ ഭാഗങ്ങളാണ് ഓർമ്മ വരിക. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു മറ്റൊരു കാര്യം ഉണ്ട് നിസ, അതായത് കൃഷി, അതായത് വയലും പാടവും ഒക്കെ ഉള്ള കൃഷിയുള്ള വീടുകളിൽ പലപ്പോഴും വള്ളം ഉണ്ടാവും. അത് വള്ളം അത് എപ്പോഴും പുറത്തുണ്ടാവില്ല, അത് സീസണലായിട്ടാണ് വെള്ളം കയറുന്ന സമയത്ത് വള്ളം അത് വീടിന്റെ ഒരു ഓരത്ത് അത് സൂക്ഷിച്ച് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷെ വെള്ളം കയറുന്ന സമയത്ത് ഈ വള്ളം ഇങ്ങോട്ട് താഴെ ഇറങ്ങി അതിലൂടെ പോവുകയും കൃഷിയെ പരിചരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുക, പിന്നെ അതൊരു ഉത്സവമായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.
5: അതെ, ആ ഒരു വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഗോഗിൾ ഇന്നലെ ഒരു മെസ്സേജ് അയച്ചായിരുന്നു. സ്കൂൾ കോളേജ് ലാസ്റ്റ് ഇയർ ഓട്ടോഗ്രാഫ് എഴുതുന്നത് ഓർമ്മയുണ്ട്, കട്ടൻ ചായ മറന്നാലും സ്വന്തം മുഖച്ഛായ മറന്നാലും എന്നെ മറക്കരുത് എന്ന് എഴുതിയ ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. ആ ഓട്ടോഗ്രാഫ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉള്ള ഒരു മെസ്സേജ് ആണ് അയച്ചു തന്നിട്ട്. ഇത് ഹോം ഡെലിവറിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട്
4: അതിലേക്ക് നിങ്ങൾ പതുക്കെ ഷിഫ്റ്റ് ചെയ്യാണ്, മൂവിയാണ് കേട്ടോ,
5: കണക്കാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോകാം. ചെറിയൊരു ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോകണോ അതോ നമ്മുടെ പാട്ട് ചോദ്യത്തിലേക്ക് പോകണം?
4: പാട്ട് ചോദ്യത്തിലേക്ക് പോകാം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗംഭീര ഇവന്റ് ആണ് ഷഹബാസ് അമൻ. അദ്ദേഹം നമ്മുടെ ഖത്തറിലേക്ക് എത്തുകയാണ്. അപ്പോ പ്രണയത്തിനാൽ അദ്ദേഹം പാടി തുടങ്ങുകയാണ് അല്ലേ?
5: അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മളുടെ ആ ഒരു കോൺടെസ്റ്റ് കൂടി നിങ്ങൾക്ക് അരികിലേക്ക് ഇന്നലെ മുതൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് ആ ഒരു ഗംഭീരമായിട്ടുള്ള ഷോ കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളൊരു പാട്ടിന്റെ ഒരൊറ്റ വാക്ക് മാത്രമാണ് പറയുന്നത്. ഹോം ഡെലിവറിയിൽ അടുത്ത വാക്ക് പറയും, അതിനുശേഷം മാറ്റനിയിൽ നമ്മൾ അടുത്ത വാക്ക് പറയും,
4: പിന്നെ വൈകിട്ട് ഒരു വാക്കും പറഞ്ഞ് ഉത്തരം നമ്മൾ കണ്ടുപിടിക്കും.
5: അതെ, അതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു കോൺടെസ്റ്റ് ആണ് നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു സ്പെഷ്യൽ കോൺടെസ്റ്റിലെ ഇന്നത്തെ വാക്കൊന്ന് പറ്റിക്കരുത്, നമ്മൾ പറ്റിക്കില്ലല്ലോ. ഫരീസാദ് ടിക്കറ്റ് തരണേ എന്ന് പറയുന്നുണ്ട്. ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം, അതല്ല കോൺടെസ്റ്റിലും വിൻ ചെയ്ത് ടിക്കറ്റ് സ്വന്തമാക്കാം.
4: ഗോൾഡ് കാറ്റഗറി, പ്ലാറ്റിനം കാറ്റഗറിയിലുള്ള ടിക്കറ്റുകളാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത്.
5: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് കുട.
4: കുട
5: കുട എന്നുള്ളതാണ്.
4: അല്ലേ, അത് ഇന്നലെ എടുത്തിരുന്നല്ലേ, ചാന്ത കുടഞ്ഞൊരു
5: ആ കുടയല്ലേ, ശരിക്കും കുട മാത്രം.
4: ഓക്കെ,
5: ബാക്കി വാക്കുകൾ വരുന്ന സമയത്ത് അത് പാട്ടായിട്ട് മാറും. അപ്പം പാട്ടിന്റെ ആദ്യത്തെ വാക്ക് നമ്മള് ഈ ടൈമിൽ പറയാണ്
4: കുട.
5: കുട
4: ഷഹബാസമൻ പാടിയ പാട്ടുകളെ ഓർക്കുക, അതിൽ കുട വരുന്ന വാക്ക് വരുന്ന പാട്ട് ഏതാണ് എന്ന് ചിന്തിച്ച് നോക്കുക.
5: അതെ, അടുത്ത സൂചന ഹോം ഡെലിവറിയിൽ നമ്മൾ തരാം. 5000917 ലേക്ക് ഇപ്പം നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്.

0: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: रेडियो सुनो 91.7 FM मालाबार गोल्डन डायमंड्स मॉर्निंग सवारी
1: ब्रॉट टू यू बाय It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase nedu free cash vouchers.
2: In association with third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ നമ്മളൊരു ചെറിയ ചോദ്യം ചോദിച്ചു വരികയായിരുന്നു.
1: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
4: അങ്ങനെ നമ്മളുടെ ഈ കോൺടെസ്റ്റില് നമ്മൾ ചോദിച്ചത് ഒരു വാക്കായിരുന്നു. ഇന്നലെയും ഒരു വാക്കിൽ നിന്ന് ഒരു പാട്ടിലേക്ക് നമ്മൾ വരായിരുന്നു. ഇന്നത്തെ വാക്ക് എന്ന് പറയുന്നത് കുട എന്നുള്ള വേർഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ ശരിയുത്തരങ്ങൾ അയക്കാം. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരിയുത്തരങ്ങൾ പോരട്ടെ. ഈ പാട്ടിലുള്ള ഷഹബാസ് അമൻ പാടിയ പാട്ടേതാണ് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഈ സൂചനയിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഹോം ഡെലിവറിയിൽ നമ്മൾ അടുത്ത സൂചന തരുന്നതായിരിക്കും. അങ്ങനെ സൂചനകളിലൂടെ അവസാനം 917 ഈവനിങ്സിൻ്റെ ടൈമിൽ നമ്മൾ ആ പാട്ടിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കോൺടെസ്റ്റിൽ ഒരുപാട് പേര് ഓൾറെഡി മെസ്സേജിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ടിക്കറ്റുകളും വിശേഷങ്ങളും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ

ആ സിനിമയുടെ 100-ാം ദിവസത്തിന്റെ പോസ്റ്ററിലുണ്ട്. ഓക്കെ, ഇത് 97-ൽ ഇറങ്ങിയ സിനിമയാണ്, 97-ൽ റിലീസായ സിനിമയാണ്. ഐ വി ശശിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഐ വി ശശി സംവിധാനം ചെയ്ത് 97-ൽ റിലീസായി. പ്രേക്ഷക ലക്ഷങ്ങൾ അർപ്പിച്ച വിശ്വാസത്തോട് 100% നീതി പുലർത്തി അജയ്യനായി എന്നുള്ള ആ വരികളുള്ള ആ ഒരു മൂവി ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഹൈഡൻ സീക്കിലെ ചോദ്യം. എത്ര പെട്ടെന്നാണ് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 5000917-ലേക്ക് നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. അപ്പോൾ വേഗം ഉത്തരങ്ങൾ ഓൾറെഡി എനിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. മെസ്സേജിലേക്ക് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിഡിലം പാട്ടിലേക്ക് നമ്മൾ പോവാണ്. തീജ ബായ് ആൻഡ് ഫാമിലി.

തുടരും. ഓക്കെ കൺമണി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 9 മണി കഴിഞ്ഞ 42 മിനിറ്റ് ആണ് കേട്ടോ. വളരെ ഗംഭീരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം നമ്മുടെ ഖത്തറിൽ ഒരു മിന്നുന്ന നേട്ടം സ്വന്തമാക്കിയൊരു വിശേഷം കൂടി അപ്ഡേറ്റ് കൂടി പറയാനായിട്ടുണ്ട്. ഗ്ലോബൽ ലൈറ്റ് റെയിൽ അവാർഡിലാണ് വളരെ മിന്നുന്ന അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം നമ്മുടെ ഖത്തറിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ലൈറ്റ് റെയിൽ പൊതുഗതാഗത മേഖലയിലെ ആ ഒരു മികവിനും ആ ഒരു നവീകരണത്തിനും ഒക്കെയായിട്ട് നൽകുന്ന പ്രശസ്തമായിട്ടുള്ള ഗ്ലോബൽ ലൈറ്റ് റെയിൽ അവാർഡിൽ വേൾഡ് വൈഡ് ഓപ്പറേറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നമ്മുടെ ഖത്തർ റെയിൽ സ്വന്തമാക്കി എന്നുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ ഒരു വിശേഷം പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരി ഉത്തരത്തിലേക്ക് വരാനായിട്ടുണ്ട്. നമ്മുടെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു, എല്ലാവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. ഞാൻ ഈ ചോദ്യം ചോദിക്കാനൊരു കാരണമുണ്ട് കേട്ടോ. ഈ സിനിമയിലെ ഒരു പാട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങോട് ട്രെൻഡിങ് ആണ്. ചില പാട്ടുകൾ അങ്ങനെയാണല്ലോ, നേരത്തെ റിലീസായതാണെങ്കിലും പിന്നീട് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് വീണ്ടും ട്രെൻഡിങ്ങിലേക്ക് എത്തും. ഇപ്പോൾ ഈ പാട്ട് ട്രെൻഡിങ്ങിലേക്ക് വരാനുള്ള കാരണം ജയിലർ 2 ആണ് കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് മാറ്റിനി മാഷപ്പിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് അത് ഫുൾ അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല, നമുക്ക് മാറ്റിനി മാഷപ്പിൽ ആ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ സൂചന ഇതായിരുന്നു, പ്രേക്ഷക ലക്ഷ്യങ്ങൾ അർപ്പിച്ച വിശ്വാസത്തോട് 100% നീതി പുലർത്തി അജയ്യനായി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു വരി ഈ സിനിമയുടെ 100-ാം ദിവസത്തിൻ്റെ ആ ഒരു പോസ്റ്ററിലുണ്ടായിരുന്നു. ഞാനത് മുഴുവൻ പറഞ്ഞിട്ടില്ല, പകുതി പറഞ്ഞ് നിർത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഐ വി ശശിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. 97 റിലീസായ ഒരു സിനിമയാണിത്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സനിൽജിയുടെ മെസ്സേജിങ്ങനായിരുന്നു കേട്ടോ. നിസാജി ക്ലൂസ് ഒക്കെ നല്ല പകിട്ടോടെ പറയുന്നത് കൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു വർണ്ണത്തിൽ ആശങ്കയുടെ കാര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റാണ്, വളരെ ശരിയാണ് കേട്ടോ, വളരെ വളരെ ശരിയാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അയച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അൻസൽ ഹബീബാണ് ആദ്യം അയച്ചത്. ഷാ ചാവക്കാടിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. റെനീസ് ഉണ്ടായിരുന്നു. പിന്നെ പേരില്ല, റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. ഗോകുലിൻ്റെ മെസ്സേജ്, ഷാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അൽഹാന നീര മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്റ്റായിരുന്നു നീരയുടെ മെസ്സേജ്. കൂടെ തന്നെ നസീം അയച്ചിട്ടുണ്ടായിരുന്നു, കനിമോൾ തെറ്റിപ്പോയല്ലോ, ലേലം സിനിമയാണ് പറഞ്ഞത്. ജസ്റ്റ് ജി കറക്റ്റായിരുന്നു, പാട്ടും കാര്യങ്ങളൊക്കെ തന്നെ റൈറ്റ് ആൻസറും പറഞ്ഞിട്ടുണ്ട്. ഫരീസാദ് ആ പോസ്റ്റർ തന്നെ എനിക്ക് എവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ പോസ്റ്ററിൻ്റെ മുഴുവൻ ഇങ്ങനെയാണ് കേട്ടോ, പ്രേക്ഷക ലക്ഷ്യങ്ങൾ അർപ്പിച്ച വിശ്വാസത്തോട് 100% നീതി പുലർത്തി അജയ്യനായി മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പോസ്റ്ററിൻ്റെ മുഴുവൻ വരി എന്ന് പറയുന്നത്. സദയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അമീൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ശരി ഉത്തരം എന്ന് പറയുന്നത് വർണ്ണപ്പകിട്ട് എന്ന സിനിമ തന്നെയായിരുന്നു. ആ ഒരു സിനിമ ഇപ്പോൾ ട്രെൻഡിങ്ങിലേക്ക് വരാനുള്ള, സിനിമയിലെ പാട്ടുകൾ ട്രെൻഡിങ്ങിലേക്ക് വരാനുള്ള കാരണം നമ്മുടെ എന്താ പറയുക, ജയിലർ 2 എന്ന് പറയുന്ന ആ ഒരു മൂവി കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു പാട്ടുകളൊക്കെ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്താണ് ആ ട്രെൻഡെന്നൊക്കെ ഉള്ളത് നമ്മൾ വഴി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാനി മാഷപ്പിൽ ആ ഒരു വിശേഷങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരിയുടെ സമയത്തിൽ നിന്നും നമുക്ക് ബൈ പറയാനുള്ള സമയം വരികയാണ്. ജീസൻ ദാ റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. ജീസ കറക്റ്റാണ് കേട്ടോ. സഖീറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, മറ്റുള്ളവരുടെ വഴിയിലൂടെ നടന്ന് രണ്ടാമതാകുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി വഴിവെട്ടി ഒന്നാമതാകുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് സഖീറിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു 13 ഒക്ടോബർ ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള സ്പെഷ്യൽ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ പോയി പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഹോം ഡെലിവറിയിൽ കുറച്ച് ചിന്ന കുറച്ച് വിശേഷങ്ങൾ കൂടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കൂടി വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബട്ടർഫ്ലൈസിലെ പാട്ടാണ് ഇപ്പം നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഗ്ലോബൽ ലൈറ്റ് റെയിൽ അവാർഡിൽ തിളങ്ങി ഖത്തർ റെയിൽ. വേൾഡ് വൈഡ് ഓപ്പറേറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരമാണ് സ്വന്തമാക്കിയത്. അസർബൈജാനിലെ ബാക്കുവിൽ നടക്കാനിരിക്കുന്ന ഫിഫ അണ്ടർ 15 വേൾഡ് കപ്പ് ആൻഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഇന്ത്യൻ അണ്ടർ 15 ദേശീയ ഫുട്ബോൾ ടീം ഖത്തറിലെത്തി. ബാക്കുവിൽ ഒക്ടോബർ 24 മുതൽ 30 വരെയാണ് ഫിഫ അണ്ടർ 15 ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. ടൂർണമെന്റിന് മുന്നോടിയായി ഖത്തറിൽ വെച്ച ഇന്ത്യൻ ടീം നിർണായക സന്നാഹ മത്സരങ്ങളിലും പരിശീലനങ്ങളിലും പങ്കെടുക്കും. ഇസ്ഗാവ, അൽതുമൈദ് എന്നിവിടങ്ങളിലെ റോഡ് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ ജി വി രാജ പുരസ്കാരം ട്രിപ്പിൾ ജംപ് താരം എൽദോസ് പോളിനും ബാഡ്മിന്റൺ താരം ട്രീസ ജോളിക്കും. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലെത്തുകയും 2022 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടുകയും ചെയ്ത താരമാണ് എൽദോസ് പോൾ. ലോക ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസിൽ വെങ്കലം, കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളിയും വെങ്കലവും, ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ സ്വർണവുമാണ് ട്രീസ ജോളിയെ അവാർഡിന് അർഹയാക്കിയത്.
2: This is home delivery only on Radio Suno 91.7 FM.
4: In association with Nesto Hypermarket, now open at all parts.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, വീണ്ടും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഹോം ഡെലിവറി വിശേഷങ്ങളിലേക്ക് കൂടി നമ്മൾ ഒരുമിച്ച് ഇതായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു മണിക്കൂറും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ യാത്രകളിലായിരിക്കും, മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ദിവസമായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ തിരക്ക് പിടിച്ചൊക്കെ പോകുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം ഏറ്റവും അടിപൊളിയായിട്ട് മാറട്ടെ എന്നുള്ള നല്ലൊരു വിഷ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മണിക്കൂർ സമയം നമ്മൾ ഹോം ഡെലിവറി ഒരുമിച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആ സമയത്ത് ഞാൻ വായിച്ചൊരു കൗതുകമുള്ളൊരു വിശേഷം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് ഔദ്യോഗികമായിട്ടൊരു പുഷ്പമുണ്ട്. അതേതാണെന്നറിയാമോ? ഇടുക്കി ജില്ലയ്ക്ക് ഔദ്യോഗികമായിട്ട് ഒരു ജില്ലാ പുഷ്പം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ആ ഒരു പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ ദിവസം അത് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടുക്കി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആ ഒരു പുഷ്പത്തിൻ്റെ പേരൊക്കെ മനസ്സിലേക്ക് വരും കേട്ടോ. അപ്പം ഇടുക്കിയുടെ ജില്ലാ പുഷ്പം എന്ന് അറിയപ്പെടുന്ന ആ ഒരു ഒരു ഫ്ലവർ ഏതാണ് എന്നുള്ളതാണ് ഈ സമയത്ത് ചോദിക്കാനായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഒരുപാട് ബാക്കി ബാക്കി വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതിലേക്കൊക്കെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൾ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം വീണ്ടും.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ കേട്ട്.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. നിസയ അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അങ്ങനെ ഹോം ഡെലിവറി ഇന്ന് മല കയറിയിരിക്കുകയാണ്.
1: അതെ, നമ്മൾ ചെറിയൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അധികം ഒന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട്. കാരണം ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായിട്ട് അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ജില്ലാ പുഷ്പത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്
0: എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ജില്ലാ പുഷ്പത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്.
1: അതെ, അപ്പൊ ഇടുക്കി ജില്ലയുടെ പുഷ്പം ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ കേൾക്കുന്നവർക്ക് മറുപടികൾ അയക്കാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയുടെ വൃക്ഷം ഏതാണെന്ന് പറയാൻ പറ്റുമോ?
0: ഇടുക്കി ജില്ലയുടെ വൃക്ഷം.
1: ഓക്കെ, പെട്ടെന്ന് മനസ്സിലേക്ക് വരാത്തൊരു പേരാണത്. കാരണം ആ പേര് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാവരും മനസ്സിലേക്ക് വരച്ചിട്ട് കടുപ്പമുള്ള പേരാണത്. സാധ്യതകൾ വളരെ അല്ല, പണ്ടത്തെ വാർത്തയൊക്കെ ഓർമ്മ വന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് വൃക്ഷം അങ്ങനെ ഉണ്ടോ? ഈട്ടി അല്ല. ഓ, ഇടുക്കി ആയതുകൊണ്ട് ഈട്ടി. ഈട്ടി അല്ല.
0: തേക്ക്?
1: തേക്കും അല്ല.
0: പ്ലാവ്
1: അല്ല.
0: മാവ്
1: അല്ല.
0: തെങ്ങ്?
1: അതുകൊണ്ട് ഞാൻ പറഞ്ഞ വരൂല്ല.
0: ശീമക്കൊന്നയാണോ?
1: അല്ല, എന്നാ അതുപോലൊക്കെ ഒരു വെറൈറ്റി പേരാ.
0: അതെയോ? എന്താണത്?
1: എന്താണത്? എനിക്ക് ചോദ്യം ചോദിക്കാൻ ഒരു ത്വരയായി അപ്പോഴേക്ക് കിട്ടാത്തോണ്ട്
0: അത് ചോദ്യത്തിലേക്ക് പോവുകയാണ്. സുഹൃത്തുക്കൾ
1: പോവുകയാണ്. അപ്പൊ നേരത്തെ ഉത്തരം ഞാൻ പറയാം.
0: ഓക്കെ,
1: ഇടുക്കി ജില്ല, കോട്ടയം. ഇടുക്കി ജില്ലയുടെ പുഷ്പം എന്ന് പറയുന്നത്
0: നീലക്കുറിഞ്ഞിയാണ്.
1: നീലക്കുറിഞ്ഞി
0: തീർച്ചയായും നമുക്കറിയാം. 12 വർഷത്തിനിടയിൽ പൂക്കുന്നു. ഒരുപാട് സവിശേഷതകളുള്ള ഒരു പുഷ്പമാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നീലക്കുറിഞ്ഞിയെ വലിയ കാര്യമായിട്ട് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും വളരെ വലിയ കാര്യമായി തന്നെയാണ് ആ ഒരു സമയങ്ങളെ അവിടെ കാണുന്നത് എന്നുള്ളതാണ്. ആളുകൾ അനധികൃതമായിട്ട് അത്
0: പറിച്ചെടുക്കുകയോ പറിച്ചെടുത്തിട്ട് ഫോട്ടോ ഇട്ടാലും മെറ്റയുടെ സഹായത്തോടു കൂടി തന്നെ അത് വലിയ പ്രശ്നത്തിലേക്കൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതാണ്.
1: അതെ അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ചോദ്യം ഇതാണ്. ഇടുക്കി ജില്ലയുടെ പുഷ്പം നമുക്ക് മനസ്സിലായി നീലക്കുറിഞ്ഞാണെന്നുള്ളത്.
0: അങ്ങനെയാണെങ്കിൽ ഇനി ഇടുക്കി ജില്ലയുടെ വൃക്ഷം ഏതാണ്?
1: അതായത് അപ്പുണ്ണി മാക്സിമം പറയാവുന്ന പേരുകളൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ജെമിനി GPT വഴിയൊക്കെ പോകാവുന്നതാണ്. എന്നിട്ട് എന്നാലും അതേതായിരിക്കും അല്ലേ?
0: റബ്ബർ ആവില്ല, അത് കോട്ടയത്തിന്റെ
1: റബ്ബർ ആണ്. റബ്ബർ അല്ല.
0: റബ്ബർ അല്ല.
1: ഓക്കെ, വെയിറ്റ് ചെയ്തോളൂ, ഞങ്ങൾ ഇപ്പൊ വന്നിട്ട് ഉത്തരം പറയാം.

0: അങ്ങനെ വീണ്ടും വീണ്ടും ആലോചനയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയുടെ ഒഫീഷ്യൽ വൃക്ഷം ഏതാണ് എന്നുള്ളതാണ് ഹോം ഡെലിവറി ചോദിച്ചത്.
1: കാരണം ഈ മണിക്കൂർ നമ്മൾ ഇടുക്കിക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്.
0: ഓക്കെ, ഇടുക്കിക്കാർക്ക് കൊടുക്കുന്ന സമയത്ത് നിസ ഒരു കാര്യം പ്രത്യേക ഓർമ്മിക്കാനുള്ള ഒരു കാര്യം, ഇപ്പൊ നമ്മള് ഇടുക്കി എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് മൂന്നാർ, ചെറുതോണി, രാമക്കൽമേട് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ വരും. നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട്
1: കണക്കാക്കുന്ന സ്ഥലം,
0: പക്ഷേ അവിടെ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ്.
1: കാരണം കുറെ സ്ഥലങ്ങളൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാതിരിക്കുന്നതാണ്
0: നല്ലത്. പലരും പലതിനെയും പരിചയപ്പെടുത്താറുമില്ല, ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കാറുമില്ല.
1: കാരണം എനിക്ക് അറിയുന്ന ഒരു ട്രാവലർ ഉണ്ട് ശബരിന്നാണ് ചേട്ടനവര്, അപ്പൊ ചേട്ടൻ ചില സ്ഥലങ്ങളുടെ വീഡിയോ ഒന്നും ഇടൂല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ നിങ്ങളെ വീഡിയോ ഇടാത്തെ, അല്ല ഈ സ്ഥലം ആൾക്കാര് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തിന്റെ രൂപഭംഗിയൊക്കെ അങ്ങോട്ട് മാറിപ്പോകും.
0: അപ്പൊ
1: അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാതെ ഭംഗിയായിട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട്.
0: ഓക്കെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സുഹൃത്ത് ആളിപ്പോഴും ഉണ്ട്, തോമസ് എന്നാണ് ആളുടെ പേര്, വോളിബോൾ പ്ലെയർ. അപ്പൊ ആളുടെ വീട് തങ്കമണിയിലാണ്.
1: എനിക്ക് അവിടെ പോയപ്പോഴത്തെ ഫുഡിന്റെ വിശേഷം പറഞ്ഞു.
0: ഫുഡിന്റെ വിശേഷം മാത്രല്ല, നമ്മളവിടെ താമസിച്ച് ഈ രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് നടന്നിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് നിന്ന് എന്താ വിഷ്വലെന്നറിയോ, ഭയങ്കര ഭംഗിയത്. അത് അത് പ്രത്യേകിച്ച് രാവിലെയും കൂടി ആയി. ഇപ്പൊ എനിക്ക് തന്നെ ഒരു ഡിസംബർ സമയത്തൊക്കെ തന്നെയാ
1: പോയത്,
0: ഒരു രക്ഷയില്ല. ആ ഒരു മൂടൽ മഞ്ഞ് കൂടി കിടന്ന് അത് കഴിഞ്ഞ് പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടുത്തെ പച്ചപ്പ് ഇങ്ങനെ തെളിഞ്ഞ്
1: ചെറിയ വെയില്
0: വരും. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മള് മൂന്നാർ മാത്രമോ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മള് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഒഫീഷ്യലി അംഗീകരിക്കപ്പെടാത്തതിനേക്കാൾ ഒരുപാട് സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ളത്.
1: അതുപോലെ തന്നെ ഒരു ഏരിയയാണ് മുണ്ടക്കയം എന്ന് പറയുന്നത്. മുണ്ടക്കയം ഏരിയ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് മുണ്ടക്കയം ആ ഒരു ഏരിയ. എനിക്ക് ഈ അടുത്തൊരു റീലിടുന്ന ഒരാളുണ്ട് കേട്ടോ, അവളുടെ പേരെനിക്കറിയില്ല. അപ്പൊ ആളുടെ വീടിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷനാണ് നമ്മളെ കാണിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ മുണ്ടക്കയമാണ്, ഭയങ്കര ഭംഗിയാണ്. നേരം വെളുത്ത് ഇങ്ങനെ വരുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ബ്യൂട്ടിയാണ്.
0: നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഹോം ഡെലിവറിയിൽ പ്രകൃതി സ്നേഹം കുറച്ച് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്.
1: നമുക്ക് വാതുര അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നോണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ ചോദ്യം, ഇടുക്കി ജില്ലയുടെ വൃക്ഷം ഏതാണ്? ഓക്കെ
0: ഓക്കെ,
1: അപ്പൊ നിങ്ങൾക്ക്
0: ഉത്തരങ്ങൾ
1: അയക്കാം.
0: ഓക്കെ, കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾ ആ ഉത്തരം റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ.

0: This is home delivery only on Radio Sunoh 91.7 FM.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: ഹോം ഡെലിവറി വിശേഷങ്ങൾ ഇടുക്കിയിൽ നിന്നും ഇനി മല ഇറങ്ങേണ്ട സമയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ വിശേഷങ്ങൾ തീരുന്നില്ല. ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു, ഒരുപാട് പേരുടെ ശരിയായ ഉത്തരങ്ങളും നമുക്ക് കിട്ടിയിരുന്നു. അതായത് ഇടുക്കി ജില്ലയുടെ ഒഫീഷ്യൽ ട്രീ ഏതാണ് എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയ്ക്കൊരു വൃക്ഷമുണ്ട്, അത് ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം.
3: ഓക്കെ, അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പെട്ടെന്ന് ആരുടെയും മനസ്സിലേക്ക് വരാത്ത ഒരു ഒരു ഒരു മരം മരം തന്നെ പറയല്ലേ.
2: ഓക്കെ, മരം
3: കാട്ടുപൂവരശ്. ഒരു പാട്ടില്ലേ, ദില്ലി വാല രാജകുമാരൻ ആണെന്ന് തോന്നുന്നു.
2: ഓക്കെ, പൂവരശ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന പാട്ടുണ്ട്.
3: പാട്ടുണ്ട്. ഓക്കെ, അപ്പൊ കാട്ടുപൂവരശാണ് അവിടുത്തെ ഒഫീഷ്യൽ വൃക്ഷമായിട്ട് കണക്കാക്കുന്നത്. മാത്രമല്ല കേട്ടോ, ജില്ലാ പൈതൃക വൃക്ഷം വേറെ ഉണ്ട്, ജില്ലാ തുമ്പിയുണ്ട്. ഓക്കെ, മഴനിഴൽ തുമ്പി. ഓക്കെ, അങ്ങനെ അതായത് ആ ഒരു ഏരിയയിൽ കുറെ ജീവി വർഗങ്ങളുണ്ട്. അപ്പൊ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്.
2: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇടുക്കി ജില്ലയുടെ ഒരുപാട് സൗന്ദര്യ വിശേഷങ്ങളും അവിടെ അവർക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക വൃക്ഷം, പ്രത്യേക തുമ്പി, പ്രത്യേക പക്ഷി, ഇതിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു പോവുകയാണ്.
3: അങ്ങനെ പരിചയപ്പെട്ട് വരുന്ന സമയത്ത് കേൾക്കാൻ പോകുന്ന പാട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂവർഷ് എന്ന് പറയുന്നത് തുടങ്ങുന്ന ആ ഒരു വാക്കിലുള്ള ഒരു പാട്ടിലേക്ക്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: ഹോം ഡെലിവറി

0: വചനങ്ങളിലൂടെ
1: പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോകുന്നു. നിസയും അപ്പുണ്ണയും കൂടെയുണ്ട്. നിസ സരി ഗമ പദ നിസ സാരി
1: സാരി
0: ഒരു സാരി വിശേഷത്തിലേക്ക് ഞങ്ങൾ വരികയാണ്. ഞങ്ങളിങ്ങനെ വായിച്ചൊരു ആർട്ടിക്കിളാണ്. ഓക്കെ, അതായത് ഈ സാരി ധരിച്ചാല് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സ്ത്രീയെ സാരിയിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്, അതുപോലെ തന്നെ നമ്മുടെ ചടങ്ങുകൾക്ക് സാരി ഒരു ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. ഇപ്പൊ വിവാഹത്തിന് തന്നെ നോക്കിയാൽ വിവാഹ സാരി തന്നെയുണ്ട്,
1: കല്യാണ സാരി മാത്രം. കല്യാണ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ് എന്നുള്ളതാണ് അല്ലേ.
0: ഇപ്പൊ ഓണ സാരി,
1: അതെ ശരി, ആ ഒരു ഓരോ ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ അതിനെ കാണുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഒന്ന് തന്നെയാണ് സാരി എന്ന് പറയുന്നത്. പക്ഷെ ഒരു കോർപ്പറേറ്റ് ലെവലിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, ഒരു കോർപ്പറേറ്റ് ബോർഡ് മീറ്റിംഗിലേക്കൊക്കെ സാരി ഉടുത്ത് പോകുന്ന ആളുകളുടെ എണ്ണം ചിലപ്പം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറവാണ്,
0: കുറവായിരിക്കും.
1: നാട്ടിൽ നോക്കുവാണെങ്കിൽ, നമ്മൾ ഇവിടത്തേക്കല്ല, നാട്ടിലെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ വളരെയധികം കുറവാണ് എന്ന് പറയേണ്ടവരും.
0: എനിക്ക് തോന്നുന്നു അതിനൊരു കാരണം എന്ന് വെച്ചാല്, ഇതൊരു ഗ്ലോബലി കോർപ്പറേറ്റ് വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഡ്രസ് കോഡ് ഉണ്ട്.
1: അതെ, അതുകൊണ്ടായിരിക്കാം
0: ഇങ്ങനെ ആളുകളുടെ എണ്ണം കുറയുന്നത്.
1: അപ്പൊ സുധാമൂർത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. എഴുത്തുകാരിയാണ് സുധാമൂർത്തി, ജീവകാരുണ്യ പ്രവർത്തകയൊക്കെയാണ്. അപ്പൊ സുധാമൂർത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സാരി ധരിക്കുന്ന സമയത്ത് പലരുടെയും വിചാരം ഇംഗ്ലീഷ് അറിയില്ല എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. സാരി ഉടുത്താൽ ഇംഗ്ലീഷ് അറിയില്ല, സ്മാർട്ട് ആകാനായിട്ട് സ്യൂട്ട് വേണ്ട എന്നുള്ളതാണ്
0: സുധാമാൻ
1: പറയുന്നത്. അങ്ങനെയാണ് കേട്ടോ, കാരണം പെട്ടെന്ന് ചിന്തിക്കുന്ന സമയത്ത് സാരി ഉടുത്ത ആളുകൾക്ക് അത്രമാത്രം കാര്യമായി സംസാരിക്കാൻ അറിയില്ലേ, സാരി ഉടുത്താൽ ഇംഗ്ലീഷ് അറിയില്ലെന്ന് കരുതുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ മാറേണ്ട കാലമാണ്, അതൊക്കെ മാറ്റപ്പെടണം എന്നുള്ള ആ ഒരു സങ്കല്പത്തെ താൻ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് മാമിന്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്.
0: തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വിശേഷം കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഏതായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം ഡെലിവറി വിശേഷങ്ങളാണ്. നിസയ അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഹീറോ ഒന്ന് മാത്രം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയത്ത് ഇനി അല്പം സംഗീതാത്മകമാകാം എന്ന് ചിന്തിച്ചു പോവുകയാണ്. കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ ഖത്തറിലേക്ക് എത്തിയതാണ്. ക്യൂൺ ഇവൻസ് ഒരുക്കുന്ന നമുക്കറിയാം പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള ആ ഒരു ഇവന്റിനായിട്ട്. അപ്പം നിങ്ങൾക്ക് ടിക്കറ്റുകൾ എടുത്തുകൊണ്ട് തന്നെ ആ ഒരു മനോഹരമായിട്ടുള്ള സംഗീത വിരുന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ കോൺടെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള കോൺടെസ്റ്റുകളാണ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോർണിംഗ് ഷോയിൽ നമ്മളൊരു വാക്ക് നിങ്ങൾക്ക് നൽകിയിരുന്നു, കുട എന്ന വാക്ക് നമ്മൾ നൽകിയിരുന്നു.
2: അപ്പോൾ ഹോം ഡെലിവറിയിൽ ഒരു വാക്ക് കൂടി തരുവാണ് ആ പാട്ടിലേക്ക്.
1: ഓക്കെ, പ്രണയം എന്നുള്ളതാണ് ആ വാക്ക്.
2: ഒരുപാട് പാട്ടുകളിലുണ്ട്.
1: അതെ, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്ന പ്രോഗ്രാമിന്റെ ടിക്കറ്റുകൾ കാണാൻ ഇപ്പോൾ നൽകുന്ന സൂചന പ്രണയം.
2: അതെ, ഏതാണ് ഈ പാട്ട്? രണ്ട് കുടയും തന്നു, പ്രണയവും തന്നു.
1: അതെ,
2: ഇതെല്ലാം ചേർത്ത് വരുമ്പോഴത്തേക്ക് ഒരു പാട്ടായിട്ട് അത് മാറും എന്നുള്ളതാണ്.
1: ഓക്കെ, ഇനി അടുത്ത ഷോകളിലും വ്യത്യസ്തങ്ങളായ വാക്കുകൾ തരും. അതിനുശേഷം ഇന്ന് വൈകിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ആരാണ് വിന്നർ എന്നുള്ളത്, കേട്ടോ.
2: അതെ, ഒക്ടോബർ 16 ക്യു എൻ സി സിയിൽ വെച്ചിട്ടാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ പെട്ടെന്ന് നിങ്ങൾ 500-00917 അയച്ചോളൂ. കൂടെ തന്നെ ഒരു വിഷസ് കൂടി നമുക്കുണ്ട്. ആർ കെ പാമ്പൂർ, ആളുടെ മെസ്സേജാണ്, ഇന്ന് എന്റെ മോൻ അവിനാഷ് കൃഷ്ണയുടെ 21st ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യാമോ? ആർ കെ പാമ്പൂർ, ധന്യ സന്തോഷ്, ദിവ്യ സന്തോഷ് എല്ലാരും ചേർന്നിട്ടാണ് ഒരു സ്പെഷ്യൽ വിഷസ് അവിനാഷ് കൃഷ്ണയ്ക്ക് പറയുന്നത്.
1: ഓക്കെ, അപ്പൊ ഞങ്ങളുടെയും എല്ലാവിധ ആശംസകളും അറിയിക്കാണ് കേട്ടോ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Everyone, Jyotsna here.
3: You are listening to
2: Radio Suno. Radio Suno, Kete Kete, Kootu Kootam.

0: கேட்டு கேட்டு கூட்டு கூடாம்.
1: This is home delivery only on Radio Sano 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയമാണ്. ഇനി ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ അടുക്കളയിലേക്ക് കയറുന്ന ഒരു സമയമാണ്. ഓക്കെ, ഒരു സിനിമയിൽ നെടുമുടി വേണിച്ചേട്ടൻ ചോദിക്കുന്ന പോലെ ഒരു ചോദ്യം ഉണ്ട്,
4: ഇതൊക്കെ ഒരു ഭക്ഷണമാണോ? ഞങ്ങളെ കണ്ടുപിടിക്കി ചിക്കൻ മാട് കോഴി ആട്
3: എന്ന് പറഞ്ഞ പോലെ തന്നെ സാധാരണ എപ്പോഴും നമ്മൾ ഈ ഒരു സമയം വരുമ്പോൾ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളാണ് കൂടുതൽ.
5: പക്ഷെ നമ്മൾ വെറൈറ്റി ആയിട്ട് കഴിഞ്ഞ ദിവസം വാഴ
3: ഉണക്കമീൻ
5: ഉണക്കമീൻ പറഞ്ഞു, കായ ഉണക്കമീൻ പറഞ്ഞു,
3: വാഴക്കൂമ്പ്
5: വാഴക്കൂമ്പ് വാഴപ്പിണ്ടി പറഞ്ഞു.
3: അതെ,
5: അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ഒരു സംഭവം പിടിക്കാൻ പറ്റുമോ?
3: തീർച്ചയായിട്ടും പിടിക്കാം. എവിടേക്ക് പോകണം?
5: നമുക്കൊരു ചെങ്ങന്നൂര് മാവേലിക്കര
3: നാട്ടുകര
5: ഭാഗങ്ങളിലേക്ക് പോയാലോ?
3: തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു തനിനാടൻ വിഭവങ്ങളിൽ ഒന്നാണ്.
5: നമ്മൾ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തെന്ന് തോന്നുകയില്ല.
3: അസ്ത്രം എന്ന് പറയുന്ന ഒരു വിഭവം, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ കഞ്ഞിക്കൊപ്പം ചോറിനൊക്കെ ഒപ്പം വ്യാപകമായിട്ടുണ്ടാക്കുന്ന ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു കറിയായിട്ടാണ് ഈ അസ്ത്രത്തെ പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ ഇതില് പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാല് ഒരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങള്, മറ്റ് പച്ചക്കറികള്, അതിന് പ്രത്യേക തരത്തിലുള്ള ഒരു അരപ്പ്, പുളിരസത്തിന് വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രം അതിലേക്ക് ഒരു തൈര് ചേർക്കുന്ന ഒരു പ്രത്യേകത, അങ്ങനെയുള്ള ഒരു എല്ലാം കൂടെ സമ്മിശ്രമാകുന്ന ഒരു വിഭവമാണ്. അതിലിപ്പോ ചേന വരാം, ചേമ്പ് വരാം, കാച്ചില് വരാം, കൂർക്ക വരാം, മരച്ചീനി അല്ലെങ്കിൽ കപ്പ വരാം. ഇനി അതില് മറ്റു പച്ചക്കറികൾ നോക്കുകയാണെങ്കിൽ പച്ചക്കായ വരാം, സന്തോഷം, മത്തങ്ങ വരാം, വെള്ളരിക്ക വരാം, പയറ് വിഭവങ്ങളിലെ പല ഐറ്റങ്ങളും അതിലേക്ക് വരാം. പിന്നെ പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന തേങ്ങ ചേർത്തിട്ടുള്ള ഒരു അരപ്പ്, അതെന്ന് വെച്ചാല് ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അരപ്പ് പറഞ്ഞേക്കാം. പിന്നെ തൈര്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്ക് ഇതുണ്ടാക്കാം. ഇപ്പൊ ഇതില് പല സാധനങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും
5: കേട്ടോ.
3: ചില സമയത്ത് എല്ലാ ഇപ്പൊ ഒരു സ്ഥലത്ത് ചേമ്പ് അല്ലെങ്കിൽ കാച്ചിലുണ്ടാവില്ല, കൂർക്ക ഇടുന്നത് നിർബന്ധമില്ല. പക്ഷെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗംഭീരമാക്കുന്ന ഒരു വിഭവമാണ് അസ്ത്രം എന്ന് പറയുന്നത്. ഇനി ഇത് തയ്യാറാക്കുന്ന രീതി ഉണ്ട്, അത് നമുക്ക്
5: തയ്യാറാക്കിയതല്ലേ?
3: അല്ല, ഇത്രയും വരുന്ന സാധനങ്ങൾ മാത്രമല്ലേ പറഞ്ഞുള്ളൂ.
5: ആണോ? അപ്പൊ ഇത് ശരിക്കും പുഴുക്ക്
3: സെറ്റപ്പിലേക്ക്
5: വരാം. ഓക്കെ, ഞാൻ വിചാരിച്ചത് കുക്ക് ചെയ്ത് കഴിഞ്ഞു.
3: അതാണ് നമ്മൾ പറയുമ്പോൾ കുക്ക് ചെയ്ത പോലെ
5: ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് കുക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് വരാം.
3: ഓക്കെ.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹോം ഡെലിവറി

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അസ്ത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം കേട്ടു തുടങ്ങിയ ആൾക്കാർ, എന്താ അസ്ത്രം? അസ്ത്രം എന്ന് പറഞ്ഞ ഒരു വിഭവമാണ്, പച്ചക്കറികളുടെ ഒരു വലിയ കൂട്ടായ്മ എന്ന് വേണം ഈ വിഭവത്തിന് പറയാനായിട്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മളത് തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ചേന, ചേമ്പ്, കൂർക്ക, കപ്പ, മരച്ചിനി, അതായത് കപ്പ, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് അരിയുക. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആ പച്ചക്കായ മത്തങ്ങയും അല്ലെങ്കിൽ മറ്റേ വെള്ളരിക്കയും മറ്റേതെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ വേവിക്കാവുന്നതാണ് കേട്ടോ. പയർ ഉൾപ്പെടെ ചേർത്ത് വേവിക്കുന്നു. അതിനുശേഷം പച്ചക്കറികൾ നന്നായിട്ട് വെന്ത് കഴിയുന്ന സമയത്ത് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ ഒരു മിക്സ് അരപ്പ്, അതായത് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി അരച്ചെടുത്തത് അതിലേക്ക് ചേർക്കുന്നു. ആവശ്യമാണെങ്കിൽ അല്പം, നേരത്തെ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ തൈര് ചേർക്കുമെന്ന് പറഞ്ഞു, ആവശ്യമാണെങ്കിൽ അല്പം തൈരും കൂടെ ചേർത്ത് അത് ചൂടാക്കി അത് വാങ്ങിയെടുക്കുന്നു. അപ്പൊ ചില സമയത്ത് ഇത് നോക്കിയാൽ ഇതിനൊരു എരിശേരിയോട് സാമ്യമില്ലേ എന്നൊരു ചിന്ത വരും, പക്ഷെ അതല്ല, ഇത് അസ്ത്രമാണ് സുഹൃത്തുക്കളെ, അസ്ത്രം. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, ചെറിയുള്ളി, കരിവേപ്പില ഇവയെല്ലാം ചേർത്ത് താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ചൂടുള്ള കഞ്ഞിക്കൊപ്പം കഴിക്കാനാണ് അസ്ത്രം ബെസ്റ്റ് എന്നാണ് കേട്ടിട്ടുള്ളത്.
2: പറയുമ്പോ തന്നെ അതെ പറയാറുള്ളത്. അപ്പൊ എന്തായാലും ചിലപ്പോ ആ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. കഞ്ഞി അസ്ത്രമൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിശേഷങ്ങൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ്.
1: ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഉള്ള വിഭവങ്ങളിൽ ഒരു സംഭവം ഉണ്ട്, മീൻ കൊഞ്ച് എന്ന് പറഞ്ഞ കൊഞ്ചും മാങ്ങ.
2: അത് അവിടുത്തെ ഒരു ഭയങ്കര അവരുടെ ഒരു
1: ആഘോഷത്തിന്റെയും
2: സന്തോഷത്തിന്റെയും ഒക്കെ ഒരു ഫുഡാണ് കൊഞ്ചും മാങ്ങയും.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായുള്ള വിഭവങ്ങളുടെ വിശേഷങ്ങൾ ഇനിയും ഹോം ഡെലിവറിയിൽ പ്രതീക്ഷിക്കും.

0: നീലക്കുറിഞ്ഞിയും കാട്ടുപൂവരശും അസ്ത്രവും ഒക്കെ സ്പെഷ്യലാക്കിയ ഒരു ഹോം ഡെലിവറി,
1: ഒരു നാടൻ ഹോം ഡെലിവറി.
0: ഓക്കെ, മല കയറി മല ഇറങ്ങി, പിന്നെ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ കഴിച്ചു, ഒരു സാരിക്കഥ കേട്ടു, ഒരുപാട് കഥകളെല്ലാം കഴിഞ്ഞിട്ട് ഹോം ഡെലിവറിയിൽ നിന്ന് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്ന സമയത്ത് മറ്റൊരു ഗംഭീര വിശേഷം കൂടെ ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. ഒക്ടോബർ 22-ാം തീയതി QNCCയിൽ നടക്കുന്ന ഹൃദയരാഗങ്ങൾ സീസൺ 9.
1: തീർച്ചയായിട്ടും ഖത്തർ ഹൃദയത്തോട് ചേർത്ത അതിമനോഹരമായിട്ടുള്ള ഒരു സംഗീത സായാഹ്നമായിരിക്കും ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്നത്.
0: ഓക്കെ, പ്രമദവനം വീണ്ടും എന്നാണ് ഇത്തവണ ഹൃദയരേഖകൾക്ക് പേര് നൽകിയിട്ടുള്ളത്. മലയാള ഗാനരചനയിൽ ഒരുപാട് ജീവിതാനുഭവങ്ങളും പുതിയ കാവ്യഭാഷയൊക്കെ ചേർത്ത കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, റഫീഖ് അഹമ്മദ്, ബി കെ ഹരിനാരായണൻ ഇവരുടെ പ്രശസ്തങ്ങളായ ഗാനങ്ങളാണ് ഇത്തവണ പ്രശസ്ത ഗായകരായ മധു ബാലകൃഷ്ണൻ, ബിജു നാരായണൻ, ചിത്ര അരുൺ, അതുപോലെ നിഷാദ്, നമ്മുടെ നിത്യമാമൻ ഇവരെല്ലാവരും ചേർന്ന് നമുക്ക്, സുദീപ് കുമാർ ഇവരെല്ലാവരും ചേർന്ന് നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നു.
1: ഒപ്പം ബി കെ ഹരിനാരായണൻ കൂടി ജോയിൻ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ എന്തായാലും അതിമനോഹരമായിട്ടുള്ള ആ ഒരു സായാഹ്നത്തിന് നമ്മളുടെ ആശംസകൾ. അപ്പൊ നിങ്ങൾ ടിക്കറ്റുകളൊക്കെ എടുക്കുക, ഹൃദയരാഗങ്ങൾ ആസ്വദിക്കുക അല്ലേ.
0: അതെ, ഇപ്പൊ നിങ്ങൾക്ക് ക്യൂ ടിക്കറ്റ്സിലൂടെ ടിക്കറ്റുകൾ ലഭ്യമാണ്. ഹൃദയരാഗങ്ങൾ നിങ്ങൾക്കിടെ ബഡ്ജറ്റിലുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഒരുമിച്ചിരുന്ന് ഒരു സംഗീത സായാഹ്നം ആസ്വദിക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടാറ്റ ബൈ ബൈ പറയേണ്ട. താൽക്കാലികമായിട്ട്
1: എല്ലാം താൽക്കാലികമാണ് സുഹൃത്തുക്കളെ. നമ്മൾ മാറ്റ്നി മാഷപ്പിൽ വരുന്നതായിരിക്കും. വർണ്ണപ്പകിട്ട് സിനിമയുടെ കുറച്ചധികം വിശേഷങ്ങളൊക്കെ ഇന്ന് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. കാരണം ജയിലർ 2 വരെയാണല്ലോ. അപ്പം വർണ്ണപ്പകിട്ടിലെ പാട്ട് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഓക്കേല ഓക്കേല പാട്ടില്ലേ, ആ പാട്ട് ലാലേട്ടന്റെ ഒരു എൻട്രിക്ക് ചിലപ്പോ ഈ പാട്ട് വന്നാൽ തകർക്കും എന്ന് പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മാറ്റിനി മാഷപ്പിൽ സംസാരിക്കാം.

0: എനിക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

ഇതിനിടയിൽ ചെറുതായിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേഷനും ചെയ്യുന്നു, ഒപ്പം തന്നെ ഒരു വിഷസും കൊടുക്കുന്നു കേട്ടോ. ആന്റോന്റെ മെസ്സേജ് ആയിരുന്നു, നമ്മുടെ പ്രിയ സുഹൃത്ത് രഞ്ജിത്തിന്റെ മകൻ കിയാന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മുടെ പയ്യന് വേണ്ടി ഒരു വിഷസ് ഒക്കെ പറയണം എന്ന് പറഞ്ഞിട്ട് ചങ്സ് ഗ്രൂപ്പ് ഖത്തറിന്റെ പേരിലാണ് വിഷസ് വന്നിരിക്കുന്നത്. അപ്പൊ മച്ചാന് വെറും ഈ പറഞ്ഞ പോലെ കെ ജി വണ്ണിലാണ് പഠിക്കുന്ന ചെറിയ മോനാണ്, ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിലാണ്. മച്ചാന്റെ ടീംസിന് ഈ പറഞ്ഞ പോലെ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്ന ഐറിൻ, ലോറപ്പോ, അതുപോലെ മത്താൻ, ഹവാപി, സ്റ്റാർ ബേബി, ഈ ഒരു ടീംസിന്റെ വകയാണ് കേട്ടോ മെസ്സേജ് മച്ചാനെ. അപ്പൊ മച്ചാന് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ.

0: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
1: യു ആർ ലിസ്ണിംഗ് ടു
0: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഫ്രീ കാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി. Seriously, Mahi?
3: Yes, Bebo.
2: Pay just 25% now and I can lock the gold price.
3: Yes.
2: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
2: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift.

0: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Adi, ente birthday celebration enta chelavu ende?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500 56123.
5: മാറ്റിനി ക്ലാസിക്സ്.

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
3: ആകാശമായവളെ
2: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
2: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
6: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
7: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
9: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
10: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan needu free cash vouchers.

0: വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യന്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
2: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
1: അപ്പൊ കാർ,
2: നമ്മുടെ GS 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
3: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 ഖത്തറിയൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123, അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road.

0: ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ നമ്മൾ ആ ഒരു സിനിമാ വിശേഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ലോകത്തെ ആ ഒരു കഥക്ക് തുറന്നിരിക്കുകയാണ്. അഷ്ടമി നിസൈ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ.
1: അങ്ങനെ മാറ്റിനി മാഷപ്പിൽ ഞങ്ങൾ ഇന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയായിരുന്നു, നമുക്ക് എന്ത് വിശേഷം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം
0: അതെ
1: എന്ന് ഞങ്ങളിങ്ങനെ ഭയങ്കര ചർച്ച ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് അവസാനം നമ്മൾ വന്നു നിന്നത്
0: ദൃശ്യം ത്രീയിലേക്കാണ്. കാരണം ലാലേട്ടൻ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ, നമുക്ക് എല്ലാവർക്കും അറിയാം ദൃശ്യം ത്രീ റിലീസാവുന്നതിന് തൊട്ട് മുൻപ് തന്നെ പല വേദികളിലുമായിട്ട് നമ്മുടെ അജയ് ദേവ്ഗൺ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ലാലേട്ടനും അതുപോലെ ജിതു ജോസഫും അതിൻ്റെ ആ ഒരു ടീമും ഇത് കാണണം എന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ അറിയണമെന്നുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ആ ഒരു അഭിപ്രായമാണ് ഇന്നലെ ലാലേട്ടൻ ഷെയർ ചെയ്തത്.
1: അതെ, ലാലേട്ടൻ വളരെയധികം സന്തോഷത്തോടുകൂടി ആ സിനിമയ്ക്ക് എന്താ പറയാ ഗംഭീരമായിട്ടുണ്ട്. അതിന് എല്ലാവിധ സ്പെഷ്യൽ സ്പെഷ്യൽ ലാലേട്ടന്റെ ഒരു സന്തോഷവും അറിയിച്ചിട്ടുണ്ട്.
0: അതെ, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്കാണ് എത്തിയതെന്നും അതിനോടൊപ്പം ഡയറക്ടറിനും അജയ് ദേവ്ഗണ്ണിനും ഒപ്പം അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമയുടെ ഭാഗമായ എല്ലാവർക്കും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്.
1: അതെ, ലാലേട്ടൻ പറഞ്ഞത് ഈ ഒരു യാത്രയ്ക്ക് അല്ലെങ്കിൽ ദൃശ്യം ത്രീയുടെ ആ ഒരു യാത്ര എങ്ങനെയാണോ കൺക്ലൂഡ് ചെയ്യേണ്ടത് അവരവസാനം കണ്ടെത്തിയ രീതി അതിനെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ലാലേട്ടന്റെ ആ ഒരു വാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു.
0: അതെ, അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ടീം അത് കണ്ടതിന് ശേഷം ഇനി നല്ല രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു.
1: അതെ,
0: ദൃശ്യം ഫോർ എങ്ങനെ തിരിച്ച്
1: കൂടുതൽ കൂടുതൽ ആലോചിക്കണം എന്നുള്ളതാണല്ലേ
0: കൊണ്ടുപോകാം എന്നുള്ളത്. ആ ഒരു ഫോറിൽ തന്നെ എൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല, ജിതു ജോസഫിന്റെ ഒരു ഐഡിയയും ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു ഇതും ലാലേട്ടന്റെ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് കണ്ടറിയാം.
1: അതുപോലെ തന്നെ ഇപ്പൊ ലാലേട്ടന്റെ വിശേഷം തന്നെ ഞങ്ങൾക്ക് പറയാനായിട്ടുണ്ട്. കാരണം ലാലേട്ടൻ ഇങ്ങനെ ട്രെൻഡിങ്ങിന്റെ പീക്കിൽ നിൽക്കുന്ന സമയമാണ്.
0: പിന്നെ ഇവിടെ എനിക്ക് പല പല വീഡിയോസും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഈ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത് എല്ലാമിലൊക്കെ ബുക്ക് ചെയ്യുന്നത്
1: അതെനിക്ക് ആ ക്രിയേറ്റിവിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി.
0: രസമല്ലേ?
1: അതാണ് ഞാൻ അടുത്ത് പെട്ടെന്ന് നിങ്ങളെ സ്റ്റോറി എനിക്ക് കണ്ടപ്പോ കൊള്ളാലോ എന്തൊരു ക്രിയേറ്റീവായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് എന്ന് ചിന്തിച്ചു പോയി. അപ്പൊ എന്തായാലും ആ ഒരു വിശേഷങ്ങളിലേക്ക് വരാനായിട്ടുണ്ട്. അപ്പം ഈ ഒരു ട്രെൻഡിങ്ങിൽ ഇപ്പൊ നിൽക്കുന്ന പാട്ട് ഏതാണ്? ലാലേട്ടൻ ജയിലർ ടു ട്രെൻഡിങ്ങിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു പാട്ടുണ്ട്.
0: അതെ,
1: പലർക്കും അറിയാം പാട്ട് ഏതാണെന്ന്, ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല.
0: അതെ, അതിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും.
1: ഒന്ന് മെസ്സേജിൽ പറഞ്ഞു 5000917 ലേക്ക്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: Qatar's favorite radio station.
1: നാട്ടിലേക്ക് വേഗത്തിൽ പണം അയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: ഹായ്, ഞാൻ നരേൻ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: This is only on
5: Radio Suno 91.7 FM.
4: Brought to you by
6: Safari, world-class shopping experience, Doha, Qatar.
4: And
7: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan needu free cash vouchers.

0: ചില സമയങ്ങളിൽ ചില ഓൾഡ് സോങ്സ് വീണ്ടും ഒന്ന് ട്രെൻഡിങ്ങിലേക്ക് വരുന്നത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ട്രെൻഡിങ്ങിലേക്ക് വന്നിരിക്കുന്ന ഒരു പാട്ടിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. വെൽക്കം ബാക്ക്. ഇത് ജയിലർ ടു വിശേഷങ്ങളുമായിട്ട് അഷ്ടമി മിനിസയാണ് മാറ്റ്നി മാഷപ്പിൽ.
1: അതെ, നമുക്ക് കൂടുതൽ കുറച്ച് ജയിലർ ടു വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതിന് തുടക്കം ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാട്ടിൽ തുടങ്ങാന്ന് വിചാരിച്ചത്.
0: അതെ,
1: എല്ലാരും ഓൾറെഡി മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ഈ ഒരു പാട്ടിന്റെ പല വേർഷൻസ് അനിരുദ്ധ് അത് ചെയ്യുകയാണെങ്കിൽ തിയേറ്റർ പൊളിക്കും
0: എന്നാണ് പറയുന്നത്.
1: എന്നാണ് പറയുന്നത്.
0: പക്ഷെ ചില ആൾക്കാർ പറയുന്നത് അനിരുദ്ധ് നമ്മളെ വഴിതിരിച്ചു വിടുകയാണോ,
1: വഴിതിരിക്കുകയാണോ.

0: നമുക്കറിയില്ല ആ പാട്ട് തന്നെയാണ് നല്ലൊരു റൂമറാണ്, സത്യമാണെന്ന് അറിയില്ല. വർണ്ണപ്പകട്ടിലെ
1: ഒക്കെയല്ല
0: പാട്ടാണ്,
1: വിദ്യാസാഗർ മ്യൂസിക് ആണ്. അപ്പൊ ഈ ഒരു പാട്ട് ഭയങ്കരമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കൂലി സിനിമയിലെ എല്ലാവരുടെയും ഒരു BGM ആയിട്ട് യൂസ് ചെയ്തത് അവരുടെ തന്നെ പണ്ടത്തെ സിനിമകളിലെ പാട്ടുകളായിരുന്നു. അതിനകത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ഫൈറ്റ് സീനിലെ തുടക്കത്തിൽ രജനി സാറിന്റെ ഇതിൽ ഒരു പണ്ടത്തെ പാട്ട് യൂസ് ചെയ്തു. അതിനുശേഷം പിന്നെയും ആരായിരുന്നു അതിനകത്ത്, സുദീപ് കിഷൻ ആയിരുന്നോ ആരോ വരുന്ന സമയത്ത്, നമ്മുടെ കന്നഡ നടൻ വരുന്ന സമയത്ത് അവിടെയും ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പാട്ട് യൂസ് ചെയ്തു. നാഗാർജുന വന്നപ്പോ യൂസ് ചെയ്തു. അപ്പൊ കൂലിയിലും അതേ ഒരു ഒരു പാറ്റേൺ ആയിരുന്നു.
0: ശരിക്കും പറഞ്ഞാൽ ലോകേഷ് ഇതിനൊരു വഴിമരുന്ന് ഇട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ലോകേഷ് സിനിമകളിൽ പ്രത്യേകം ശ്രദ്ധിച്ചറിയാം, താമരപ്പൂവുക്കും കണ്ണുക്കും ആ ഒരു പാട്ട് അല്ലേ, ആ ഒരു മൂവിയിൽ അങ്ങനെ പഴയ പാട്ടുകളെ വീണ്ടും കൊണ്ടുവന്ന് അതിന്റെ ഒരു ബ്യൂട്ടി വീണ്ടും നമുക്ക് കാണിച്ചു തന്നത് ഒരാള് ലോകേഷ് കനകരാജാണെന്ന് തോന്നുന്നു. ഇതല്ല, ഇതിന് വേറെ എന്തെങ്കിലും മറുപടികൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്, സിനിമകൾ വരുന്നുണ്ട്, പാട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഈ ഓക്കേല എന്നുള്ള പാട്ടുണ്ടല്ലോ, ഞാൻ നോക്കുമായിരുന്നു ഇതിന്റെ ലിറിക്സ് ആരൊക്കെ ചേർന്ന് എഴുതിയിട്ടുള്ളതെന്ന്. ഇത് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയും ഗംഗൈ അമരനും ചേർന്നിട്ടാണ് കേട്ടോ. അവർ രണ്ടുപേരും ഇങ്ങനെ തമിഴ് വേർഷൻ ഭാഗങ്ങളൊക്കെ ഗംഗൈ അമരനാണ് എഴുതിയിട്ടുള്ളതെന്നാണ് വിചാരിക്കുന്നത്. മലയാളം പോർഷൻ ആയിരിക്കും ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയിട്ടുണ്ടാവുക. ഗംഗൈ അമരന്റെ വരികളുമാണ് ഈ പാട്ടില് വന്നിട്ടുള്ളത്.
1: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട്. കുറച്ച് മുമ്പ് ഞാൻ കൂലിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ പേര് തെറ്റിപ്പോയി കേട്ടോ. സംഭവം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉപേന്ദ്ര എന്ന് പറയുന്ന നടനായിരുന്നു. എനിക്കത് കന്നഡ ആരായിരുന്നു എന്ന് എന്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്നില്ല. ചില സമയത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടൂലല്ലോ. എന്തായാലും ഇതുപോലെ നമുക്ക് ഈ ജയിലർ 2-ലും കുറച്ചധികം ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, വെയിറ്റിംഗിലാണ് നിൽക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഇനി കുറച്ചധികം വിശേഷങ്ങൾ പറയാനായിട്ടുണ്ടെന്നേ. അപ്പൊ കേട്ടോണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് സ്റ്റേഷൻ.

0: വചനങ്ങളിലൂടെ. തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: ജയിലർ ടു വിശേഷങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെന്റ് അതാണ്. ഞങ്ങൾക്കും അത് ഡിറക്ട്ലി മനസ്സിലായി. അല്ലേ നിസ, കാരണം ഇന്നലെ ടിക്കറ്റ് നോക്കിയപ്പോ
1: ഓ ശരിക്കും
0: താനില്ല. നാട്ടിൽ മാത്രമല്ലെന്ന് ഇവിടെയാണെങ്കിൽ പോലും എല്ലാ ഷോയും ഭയങ്കര ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ, ടിക്കറ്റ് എടുക്കേണ്ട ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് നോക്കിക്കോ.
0: അതെ,
1: പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അഡ്വാൻസ്ഡ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ഒരു ഷോയും കിട്ടുന്നില്ല. ലേറ്റ് നൈറ്റ് ഷോയ്ക്കൊക്കെ എടുത്താൽ കിട്ടിയാ കിട്ടി.
1: അതെ, അപ്പൊ ഈ ജയിലർ ടൂനെ കുറിച്ച് പറഞ്ഞു വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടില്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. എനിക്ക് തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ഷോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: അത് ഭയങ്കര ഒരു
1: ഭയങ്കര ഭംഗിയായിട്ടാണ് അവരതിനെ അറേഞ്ച് ചെയ്ത്, അതിന്റെ ഒരു ഭയങ്കര രസമാണ്. സ്റ്റേജും ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്യാറുണ്ട്.
0: എനിക്ക് ഇത്തവണ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ആൾക്കാരുടെയും ഡയലോഗിന് കൗണ്ടർ ഡയലോഗ് പറയാൻ പറ്റുന്ന രീതിയിൽ മൈക്കൊക്കെ
1: സെറ്റ് ചെയ്ത് താഴെ ഇരിക്കുന്ന ആളുകൾക്ക് മൈക്ക് കൊടുത്ത് ആരെയാണോ കണക്ട് ചെയ്യുന്നത് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. മറ്റേത് എക്സ്പ്രഷൻ മാത്രമല്ലേ നമ്മൾ കാണുള്ളൂ.
0: അതെ അതെ അതെ, എന്തുമാത്രം ഒത്തന്റിക് ആണെന്ന് അറിയില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ ഫില്ലേഴ്സ് പോലെ അറിയാം.
1: അതെ,
0: പക്ഷെ ഇത് ഭയങ്കര ഒറിജിനൽ ഒരു ഫീൽ ആയിരുന്നു അല്ലേ.
1: അതെ ശരിക്കും. അപ്പൊ ആ ഒരു ഇവന്റ് കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട് കേട്ടോ. അപ്പൊ അതില് നമ്മുടെ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നി. നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂടും അങ്ങനെയുള്ള താരങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന ഭയങ്കര സന്തോഷം.
0: ഇങ്ങനെയുള്ള ഇവന്റിലാണെങ്കിലും ഇന്റർവ്യൂലാണെങ്കിലും സുരാജ് എപ്പോഴും സ്കോർ ചെയ്യാറ്.
1: അയ്യോ ഉറപ്പല്ലേ,
0: കാരണം
1: ആദ്യത്തെ ഫസ്റ്റ് ഇന്റർവ്യൂ മുതല് എനിക്കിത് വിക്രം ഒക്കെ ആയിട്ടായിരുന്നു.
0: വിക്രം
1: അതില് വിക്രം ഒക്കെ ചിരിച്ചിട്ട് ഒരു രക്ഷയില്ല.
0: അവര് പറഞ്ഞു സാർ പ്ലീസ് സാർ മതി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ തന്നെ അത് കണ്ടിട്ട് ചിരിച്ചു പോകും. എല്ലാം ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ആ ഒരു സെറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അതൊരു ഭയങ്കര തമാശയായിട്ട് പറയുക അല്ലേ. ഈവൻ നിസ എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു
1: കോട്ടയം നസീറും ഉള്ള ഒരു വീഡിയോ. അത് എനിക്ക് കോമഡി ഒരു ഷോയില് അവരതിന് എങ്ങനെയാണ് ഇവര് രജനീകാന്ത് സാറിനെ മീറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു.
0: പക്ഷെ അപ്പൊ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ചർച്ച ചെയ്യായിരുന്നു, ഇവരെന്ത് രസമായിട്ടല്ലേ കഥ പറയണേ.
1: ഓ, നമ്മളിങ്ങനെ അതിലങ്ങ് ഇരിക്കും. നമ്മൾക്ക് നമ്മുടെ മനസ്സിലേക്ക് വിഷ്വലൊക്കെ വന്നു പോകുന്നുള്ളതാണ്
0: സത്യം. നമ്മളത് അത് പറയുമ്പോഴത്തേക്കും അവരത് ഇനാക്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് സൗണ്ടൊക്കെ മോഡലേഷൻ ഒക്കെ എടുത്ത് ആ ഒരു കഴിവ് ഈ പറഞ്ഞ പോലെ ഇവർക്ക് കുറെ ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ജയറാമും പറയുന്നത് കേൾക്കാൻ ഭയങ്കര
1: രസം. സ്റ്റോറി
0: സ്റ്റോറി
1: മുകേഷ് ഇവരൊക്കെ ആ ഒരു സ്റ്റോറിയുടെ കാര്യത്തിൽ വില്ലാളി വീരന്മാരാണ്
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും.
1: അപ്പൊ ഈ ഒരു ഇവന്റില് സുരാജ് വെഞ്ഞാറമ്മൂട് അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒരു സൂപ്പർ സ്റ്റാർ മൊമെന്റ് അല്ലെങ്കിൽ രജനീകാന്ത് സാറിനെ മീറ്റ് ചെയ്ത സമയത്ത് ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടാവല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനായിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആളുടെ മറുപടി ഇതെങ്ങനെയാണ്?
2: സൂപ്പർ. അത് മാം കൊഞ്ച നേരത്തെ ചൊല്ലല്ല, അവരുടെ പടയപ്പാവില്ല അന്ത ക്യാരക്ടർ
3: നീലാംബരി.
2: നീലാംബരി നീലാംബരി ഒരു വാർത്ത പേസുമല്ല, വയസ്സാനാലും അളകും സ്റ്റൈലും இன்னும் என்ன விட்டு போகலன்னு நான் தலைவரை பார்த்ததுக்கு அப்புறம் ஒண்ணு கூட சேர்த்து வச்சு, வயசானாலும் ஓ ஸ்டைலும் அழகும் ஓ எனர்ஜியும் என்ன விட்டு போகவே இல்லை.
0: ശരിയാണ്, ആ ഒരു എനർജി ഇതുവരെയായിട്ടും പോയിട്ടില്ല. എല്ലാ സിനിമയിലും നമുക്കത് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓരോ സിനിമ കഴിയുമ്പോ
1: എനർജി കൂടുക.
0: എനർജി കൂടുന്ന മാത്രല്ല സ്റ്റൈൽ മാറുന്നു, എല്ലാം ഭയങ്കര. നമുക്ക് ആ ഒരു ഒരാളിങ്ങനെ നിൽക്കുന്ന കാണുമ്പോ തന്നെ ഒരു ഒരു ഫീല് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ സംഭവം.
1: അതെ, അതിന്റെ പിന്നിലെ കഥ എന്താന്നുള്ളത് അദ്ദേഹം ആ വേദിയിൽ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ അതുകൂടി നമുക്കൊന്ന് കേൾക്കാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം.

0: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
1: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
1: Yes.
0: What's the catch?
1: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
1: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
2: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: सुनो 91.7 FM Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Hi, this is Aparna Balamurli. You're listening to Radio Suno 91.7

0: വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയും ലിസയാണ് കൂടെ ഉള്ളത്. ഇനി പറയാനുള്ള ഹലോ കാതലിനെ കുറിച്ചിട്ടാണ്. അതിന്റെ ഒരു ടൈറ്റിൽ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുൻപ് തന്നെ. അവരുടെ ഫോട്ടോസ് കണ്ടപ്പോൾ മൈനായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പറയുന്നത് കേട്ടു. വൈഷ്ണവി, ചൈതന്യ, നിഖില, വിമൽ ആൻഡ് ആര്യ.
1: അതെ, ഇവര് മൂന്ന് പേരും ഒന്നിക്കുന്ന ഒരു പുതിയ തമിഴ് മൂവിയാണ്. ഇത് കണ്ടപ്പോ ശരിക്കും എനിക്കൊരു പക്ക തമിഴ് സിനിമകളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില രസമുള്ള തമിഴ് സിനിമകൾ, നല്ല പാട്ടൊക്കെ ഉള്ള, നല്ല ഡാൻസൊക്കെ ഉള്ള അങ്ങനത്തെ തമിഴ് സിനിമകൾ, നല്ല കുഞ്ഞു സ്റ്റോറിയൊക്കെ, ഒരു ഫീൽ ഗുഡ് മൂവി അങ്ങനെയാണ്. പെട്ടെന്ന് കണ്ടപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് അങ്ങനെയാണ് തോന്നിയത്.
0: ഓക്കെ,
1: ജി വി പ്രകാശാണ് മ്യൂസിക്. അപ്പം നല്ല പാട്ടുകൾ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റും. എനിക്കെന്തോ പെട്ടെന്ന് രാജാറാണി മൂഡ്, ആ കഥയല്ല ഉദ്ദേശം കേട്ടോ, ഒരു വിഷ്വൽ ബ്യൂട്ടി കണ്ടപ്പോ അങ്ങനെയൊക്കെ പെട്ടെന്ന് തോന്നിപ്പോയി. ചിലപ്പം അങ്ങനെ ആവാൻ ഒരു വഴിയില്ല.
0: കണ്ടപ്പോ മനസ്സിലാക്കി രണ്ട്
1: പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് അങ്ങനെ.

0: ഫീലും അടിച്ചു. പക്ഷെ അതിന്റെ ഒരു ഇതുണ്ടല്ലോ, എന്താ ടൈറ്റിൽ ഇത് ഇറക്കിയപ്പോഴത്തേക്കുള്ള ഒരു ആ പിങ്ക് വൈബും യെല്ലോ വൈബും പിന്നെ ആ പോകുന്ന രീതിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ രാജാറാണിയും തോന്നുന്നുണ്ട്. പക്ഷെ എത്രയ്ക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ അത് ഇറങ്ങുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒരു ബുക്ക് ബേസ് ചെയ്തോ അതോ ബുക്കിലെ കഥയോ എന്തൊക്കെയോ,
1: അതായത് ആളുടെ ഒരാളുടെ ലവ് സ്റ്റോറിക്ക് പിന്നാലെ ഒരു പെൺകുട്ടി പോകുന്ന ഒരു സ്റ്റോറി
0: അങ്ങനെ
1: രീതിയിലായിരിക്കും തോന്നുന്നു. ഇതിപ്പോ നമ്മുടെ ഊഹമാണല്ലോ, ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയായിരിക്കും സ്റ്റോറി എന്നൊക്കെ. പക്ഷെ നല്ലൊരു പേര്, ഹലോ കാതൽ എന്ന് പറയുന്ന നല്ലൊരു പേരിലാണ് ഈ സിനിമ വരുന്നത്. നിഖിൽ മുരളിയാണ് ഈ മൂവി ഡയറക്ട് ചെയ്യുന്നത്.
0: അതെ അതെ. എന്തായാലും കാതൽ വെച്ചിട്ട് ഒരുപാട് സിനിമകളുണ്ട് അല്ലെ?
1: കാതൽ വെച്ച് എത്ര സിനിമകളുടെ പേരുകൾ പറയാം? കാതൽ എന്നുള്ള സിനിമ,
0: കാതലൻ,
1: കാതൽ ദേശമുണ്ട്.
0: അതെ.
1: പിന്നെ
0: ഞാൻ ഈ ഹലോ കാതൽ എന്ന് കണ്ടപ്പോ ഇതെവിടെ കണ്ട പോലൊരു ഫീല്. സംഭവം എനിക്ക് പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത്, ഹായ് ഹലോ കാതൽ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു നമ്മുടെ,
1: ഞാൻ കണ്ടിട്ടുണ്ട്.
0: അതെ അതെ അതെ അതെ. നമ്മുടെ ഇത് ഗൗരിയും സർജാനോ കാലിതും അഭിനയിച്ചിട്ടുള്ളത്. ഹായ് ഹലോ കാതൽ. അപ്പൊ എനിക്ക് ഈ ഹലോ കാതൽ കണ്ടപ്പോ പെട്ടെന്ന് ആ പേരാണ് ഓർമ്മ വന്നത്.
1: എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ.
0: നല്ലൊരു പാട്ടുണ്ട്,
1: വെള്ളയിപ്പൂക്കൾ.
0: വെള്ളയിപ്പൂക്കൾ എന്തോ ഏതോ ഒരു പാട്ടുണ്ട് അതിൽ. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഏത് പാട്ട്.
1: വെള്ളയിപ്പൂവേ,
0: വെള്ളയിപ്പൂവേ
1: പാട്ട്. ഈയൊരു ഷോർട്ട് ഫിലിമിലെ പാട്ടാണത്.
0: അതൊരു മ്യൂസിക്കൽ ഷോർട്ട്
1: ഫിലിമാ.
0: യെസ്. അപ്പൊ ഇങ്ങനത്തെ ചില പേരുകൾ നമുക്ക് പെട്ടെന്ന് വേറെ ഏതെങ്കിലും സിനിമയായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ പോയപ്പോഴാണ് ഇത് കിട്ടിയത്, ഇങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിം. എന്തായാലും ഒരു റൊമാൻറ്റിക് ഫിലിമിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്തിരിക്കാം. ഇതിന്റെ ടൈറ്റിൽ ടീസർ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇനി എന്തായാലും സോങ്സും അതിനോടൊപ്പം തന്നെ ട്രെയിലറും ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.
1: അതെ, ഡിസംബറിലാണ് മൂവിയുടെ റിലീസ് ഉണ്ടാവുക.
0: അപ്പൊ
1: നമുക്ക് അടുത്ത ഒരു ആര്യ മൂവിയിലെ പാട്ട് തന്നെ കേൾക്കാം.
0: ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, പിന്നെ രാജാറാണി തന്നെ.

0: പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ഷഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4999-0.
3: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: മാറ്റിനി മാഷ വിശേഷങ്ങളാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു, ഇന്ന് ഹോം ഡെലിവറിയിൽ ഞങ്ങൾ ഇടുക്കിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
1: ഓക്കെ,
0: ഇടുക്കിക്ക് ഔദ്യോഗികമായിട്ട് ഒഫീഷ്യൽ ആയിട്ടൊരു ഫ്ലവർ ഉണ്ട്. ഓക്കെ, ഇടുക്കിക്ക് ഔദ്യോഗികമായിട്ടൊരു വൃക്ഷമുണ്ട്. ഇടുക്കിക്ക് ഔദ്യോഗികമായിട്ട് അങ്ങനെ കുറെ കുറെ കുറെ കുറെ സംഭവങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കാരണം അവിടെ മാത്രമായിട്ട് കുറെ സ്പീഷ്യസ് സ്പെഷ്യൽ ഏരിയ ആണ് ഇടുക്കി എന്ന് പറയുന്നത്.
1: അപ്പൊ
0: അതുകൊണ്ടാണ് ഇങ്ങനെ കുറെ സാധനങ്ങൾ വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പ്രഖ്യാപനങ്ങളൊക്കെ വന്നത് എന്ന്. ഹോം ഡെലിവറിയിൽ ഭയങ്കര ഘോരം ഘോരമായിട്ട് ഒരു മണിക്കൂർ നമ്മൾ ഇടുക്കിയിലായിരുന്നു.
1: ഈ നീലക്കുറിഞ്ഞൊക്കെ ഇടുക്കി മാത്രമല്ല,
0: പിന്നെ തിരിച്ചു. അതായത് ഇടുക്കി ജില്ലയുടെ ജില്ലാ പുഷ്പം എന്ന് പറയുന്നത് നീലക്കുറിഞ്ഞാണ്.
1: അതെ അതെ, എനിക്ക് പണ്ട് മുതലേ ഓർമ്മയുണ്ട്. ഈ വലിയ ക്ലാസ്സിലൊക്കെ ഈ ചേട്ടന്മാരൊക്കെ പഠിക്കുമ്പോഴേ എല്ലാരും കൂടി ടൂർ പോകുന്ന കാണുമ്പോ നമ്മളിങ്ങനെ അസൂയപ്പെട്ടിരിക്കൂലേ, നീലക്കുറിഞ്ഞ് കാണാൻ പോവാന്ന് പറഞ്ഞു പോകുന്നു. ഞങ്ങൾ സങ്കടം വന്നിട്ട് കാണാൻ പറ്റാത്തതില് ഇപ്പോഴും സങ്കടപ്പെടുന്നു.
0: ആ സങ്കടമൊക്കെ മാറ്റി നമുക്ക് എപ്പോഴെങ്കിലും യാത്ര പോകണം.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എന്തായാലും നമുക്ക് അവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും ഒരു സിനിമയിലൂടെ നല്ല രീതിയിൽ, ഇപ്പം ഈ ഇടുക്കി എന്ന് പറയുമ്പോൾ പല പല സിനിമകൾ നമ്മുടെ മനസ്സിലേക്ക് വരും, ഇടുക്കി പാട്ട് വരും മൈൻഡിലേക്ക്. ഇനി എന്തായാലും അതുപോലെ തന്നെ ഉടുമ്പൻചോല വിഷൻ നമുക്ക് വേണ്ടിയിട്ട് എത്താനായിട്ട് പോവാണ്.
0: അതെ, പുതിയൊരു മൂവിയാണ് വരാൻ പോവാണ്. എനിക്ക് ഇതിന്റെ പാട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. ജോഡി നമ്പർ 1 എന്ന് പറയുന്ന ഒരു പാട്ട് ഗോപി സുന്ദർ മ്യൂസിക് ചെയ്ത് ഡബ്സി പാടിയ ഒരു പാട്ട്. ചിലപ്പോൾ നിങ്ങൾ നമ്മുടെ റേഡിയോയിലൂടെ തന്നെ പലതവണ പാട്ട് കേട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സലീം ബുഖാരി അദ്ദേഹമാണ് ഈ മൂവി, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാനമായിട്ടാണ് ഈ മൂവി എത്താനായിട്ട് പോകുന്നത്.
1: അപ്പൊ ഈ ഒരു മൂവിയുടെ ട്രെയിലർ ലോഞ്ച് നടത്തിയിരിക്കുന്നത് ഒരേ ദിവസം തന്നെ 4 സ്ഥലങ്ങളിൽ വച്ച് 4 താരങ്ങളെ വെച്ചിട്ടാണ് ഈ ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഫഹദ് ഫാസിൽ, ടൊവിനോ തോമസ് സിദ്ദീഖ്, ജോജു ജോർജ്, ഈ 4 പേരാണ് ഈ പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്തത്. ഇവര് 4 പേരുമായിട്ട് നല്ല ആത്മബന്ധമുള്ള ഒരാൾ തന്നെയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ആൻഡ് അതിനുപരി ഈ പറഞ്ഞ പോലെ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്യു തോമസ് ഉണ്ട്, ശ്രീനാഥ് ബാസി ഉണ്ട്, പിന്നെ സിദ്ദീഖും ദിലീഷ് പോത്തനും, അങ്ങനെ ഒരുപാട് പേര്. ഈവൻ ഈ പറഞ്ഞ പോലെ നല്ലൊരു താരനിര തന്നെ ഉള്ള ഒരു സിനിമയാണെന്ന് നമുക്ക് പറയാൻ പറ്റും.
0: ഓക്കെ, അപ്പൊ നമുക്ക് പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും.
1: ഒക്ടോബർ 21 തിയേറ്റേഴ്സിലേക്ക് എത്താനായിട്ട് പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും തിയേറ്ററിലേക്ക് വരട്ടെ, നല്ല റെസ്പോൺസ് കിട്ടട്ടെ, നല്ല മൂവി ആയിട്ട് മാറട്ടെ. അപ്പൊ ഈ സിനിമയിലെ പാട്ടിലേക്ക് തന്നെ നമ്മൾ പോവാണ്. ഈ പാട്ട് കേട്ട സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ, ജോഡി നമ്പർ 1 അല്ലെ, ഹിന്ദി സിനിമ
1: ദിൽവാലെ ദുൽഹനിയ
0: വന്നു പോകുന്നുണ്ട് ഈ പാട്ടില്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഉറപ്പായിട്ടും.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
2: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
1: അപ്പൊ കാർ,
2: നമ്മുടെ ജി എസ് സി ജി എസ് 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
0: 1020 കിലോമീറ്റർ കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ ജി എസ് സി ജി എസ് 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ ജി എസ് സി നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് ജി എസ് സി ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: സിനിമാ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. നമ്മള് തമിഴ്നാട്ടിൽ പോയി അല്ലെങ്കിൽ തമിഴ് സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു, കോളിവുഡും മോളിവുഡും എല്ലാ വുഡും കണക്ട് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ മലയാളത്തിലെ വിശേഷങ്ങളിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് വരികയാണ്.
1: അതെ, സ്നേഹമുള്ള സിംഹം ഇങ്ങനെയായിരുന്നു ടൈറ്റില്. ജയസൂര്യ മമ്മൂക്കയായിട്ട് ഉള്ളൊരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോ ഞാൻ ഈവൻ മമ്മൂക്കയുടെ കൂടെയുള്ള ഫോട്ടോസ് ടൈറ്റൻസ് ടീമിലെ പലരും ഇതുപോലെ ഷെയർ ചെയ്തത് ഞാൻ കണ്ടിരുന്നു കേട്ടോ. ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റൻ സിനിമയുടെ ഡബിങ്ങിന് വേണ്ടി ജയസൂര്യ ഇങ്ങനെ ചെന്ന് ഡബിംഗ് സ്റ്റുഡിയോയിൽ കയറുമ്പോഴത്തേക്കും അവിടെ ഓം സിനിമയുടെ നമ്മുടെ തമിഴ് ധനുഷു ആയിട്ടുള്ള സിനിമയുടെ തമിഴ് ഡബിങ്ങിന് വേണ്ടിയിട്ട് മമ്മൂക്ക ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഭയങ്കര സന്തോഷം തോന്നിയിട്ടും കുറെ നാൾക്ക് ശേഷം വീണ്ടും ഇരുന്നൊന്ന് സംസാരിക്കാൻ പറ്റിയെന്നും അതിനോടൊപ്പം തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ആള് പറഞ്ഞു കൊടുത്തു കുറെ കാര്യങ്ങൾ. ഈ മറ്റ് വേറെയുള്ള ഭാഷകളിൽ ഡബ് ചെയ്യുന്ന സമയത്ത് വോയിസ് മോഡുലേഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജയസൂര്യ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ കൂടെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇപ്പോഴും ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജയസൂര്യ. അങ്ങനെ നിരവധി തമിഴ് ചിത്രമോ അങ്ങനെയൊന്നും കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആളിങ്ങനെ ഓരോന്നും ഭയങ്കര ഒരു ചെറിയ കുട്ടിയെ പോലെ ഇരുന്ന് കേട്ട് പഠിക്കുകയാണ്. കാരണം എനിക്കൊന്നും ചിലപ്പോ നമ്മുടെ കത്തനാർ മറ്റ് ഭാഷകളിലും വരുന്നുണ്ടല്ലോ അല്ലെ, അപ്പൊ അതിലേക്കും ഈ പറഞ്ഞ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം
0: തീർച്ചയായിട്ടും റിലേറ്റഡ് ആയിട്ട് വലിയൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇത്രയും രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്.
1: നമ്മുടെ ഫാൽക്കന്റെ ഇതിനു വേണ്ടിട്ട് ജയസൂര്യ വന്നപ്പോ എഗെയിൻ സ്റ്റേജിൽ നിന്ന് തന്നെ പറഞ്ഞ ആള് കത്തനാരെപ്പ വരുമെന്ന് അറിയത്തില്ല, ഞാൻ വെയിറ്റിംഗ് ആണ്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പുതരാം, അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ മുമ്പ് തന്നെ കുറച്ചധികം നല്ല സിനിമകൾ, കോമഡി ചിത്രങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിരവധി സിനിമകൾ വരാനായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിലൊന്നാണ് ഈ ടൈറ്റൻസ്.
0: ടൈറ്റൻസ് തീർച്ചയായിട്ടും ട്രെയിലർ അടിപൊളി ട്രെയിലറാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കൂടെ ഒരു ഡബിംഗ് വിശേഷം കൂടി ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ഒരു ഡബിംഗ് സ്റ്റുഡിയോയിലൂടെ ഞങ്ങൾക്ക് പോകാനായിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഇപ്പൊ അടുത്ത പാട്ടിലേക്ക്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ,
3: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
4: 1020 കിലോമീറ്റർ കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027, സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123, അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road.
5: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
6: Now? We still have time for the festive season.
5: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
7: ഹായ് നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോളിതനാണ്.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: This is only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
9: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan needu free cash vouchers. So-

പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

വെൽക്കം ബാക്ക് ടു ദ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. നമ്മൾ കുറച്ച് ഡബ്ബിംഗ് വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തതിലേക്കും കടക്കണം, പക്ഷെ അതിന് തൊട്ട് മുൻപായിട്ട് സിനിമകൾ എന്ന് പറയുമ്പോൾ അതിലെ പാട്ടുകൾ നമുക്ക് വളരെ

0: ഇഷ്ടമാണ് പാട്ട്. അതും നല്ല റൊമാൻറ്റിക് സോങ്സ് ഒക്കെ തന്നെ നമുക്ക് കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ സിംഗർ, അദ്ദേഹം പാട്ടുകൾ പാടാനും പറയാനുമായി ഖത്തറിലേക്ക് എത്തുകയാണ്.
1: അതെ, പ്രണയത്തിനാൽ ഷഹബാസ് അമൻ.
2: അപ്പൊ
1: ഈ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഒരു കോൺടെസ്റ്റ് ഇന്നലെ മുതൽ ഈ സമയത്ത് ആണ് തോന്നുന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു വാക്ക് പറയും, ആ വാക്കിൽ നിന്ന് അവസാനം 917 ഈവനിങ്സ് ആവുന്ന ടൈമിൽ ആ പാട്ട് നമ്മൾ കണ്ടുപിടിക്കും.
0: അങ്ങനെ ഇന്നലെ നമ്മൾ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്നുള്ള സിനിമ, ഐ മീൻ ആ ഒരു പാട്ടായിരുന്നു, ചാന്ത് പൊട്ടിലെ പാട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും നേരെ ഇന്നത്തെ ദിവസത്തെ പാട്ടിന്റെ ചില സൂചനകളിലേക്ക് എത്തേണ്ട സമയമാണ്.
1: ഓക്കെ, മോർണിംഗ് സവാരിയിൽ നമ്മൾ പറഞ്ഞത് കുട
0: കുട.
1: ഓക്കെ, ഹോം ഡെലിവറിയിൽ നമ്മൾ പറഞ്ഞു പ്രണയം.
0: ഓ, പ്രണയം പിന്നെ വളരെ വളരെ എന്താ പറയാ, എല്ലാ പാട്ടിലും
1: തീരെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ
0: കൺഫ്യൂഷൻ ഇല്ല. ഇനി എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സമയത്തെ ഒരു വാക്കിലേക്ക് കൂടി പോവുകയാണ്.
1: കൊടമഞ്ഞ് വിചാരിച്ചാൽ മതി.
0: ശരി, അപ്പൊ കൊടമഞ്ഞ്. അപ്പൊ എന്തായാലും ഈ മൂന്ന് വാക്കുകൾ വെച്ച് നിങ്ങൾക്ക് ഷഹബാസ് അമൻ പാട്ട് ഏതാണോ മനസ്സിലേക്ക് വരുന്നത് വേഗം തന്നെ മെസ്സേജ് അയക്കാം. അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് മെസ്സേജ് അയക്കൂ 5000917 പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാവുകയാണ്. QNCCL ക്യൂൻ ഇവൻസിന്റെ പ്രോഗ്രാമാണ്.
1: ഒക്ടോബർ 16th അദ്ദേഹത്തിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു സെഷൻ നമ്മൾ ആസ്വദിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും സ്നൂനിവേഴ്സിറ്റിയിലൂടെയും അതോടൊപ്പം തന്നെ ക്യൂ ടിക്കറ്റ്സിലൂടെയും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം നമ്മളുടെ ഈ കോൺടെസ്റ്റുകളിൽ നിന്നും ടിക്കറ്റുകൾ നിങ്ങൾക്ക് ഭാഗ്യശാലികളാണെങ്കിൽ സ്വന്തമാക്കാൻ സാധിക്കും
0: ഉറപ്പായിട്ടും. എന്തായാലും ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്, ഒരു ഡബ്ബിംഗ് വിശേഷം, അതിലേക്ക് എത്താൻ കേട്ടോ. കേട്ടോണ്ടിരിക്കുക ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
3: ആകാശമായവളെ
2: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
0: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ദിസ് ഈസ് ഓൺലി ഓൺ
0: റേഡിയോ സുനോ 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan needu free cash vouchers.

0: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. നമ്മളിങ്ങനെ ചില സിനിമകളുടെ റിലീസ് വിശേഷങ്ങളിലേക്ക് പോയി, ഒ ടി ടിയിലേക്ക് പോകാറുണ്ട്, തിയേറ്റേഴ്സിലേക്ക് എത്തി, അതിനോടൊപ്പം തന്നെ പ്രീ ഇവന്റിലേക്കും പോയി, ഇനി ഡബ്ബിങ്ങിലേക്ക് പോവാണ്.
1: ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ കൂടെ മാത്രം പോയാൽ മതി, ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും നമ്മൾ ഇന്നത്തെ ദിവസം
0: എത്തിയിട്ടുണ്ട്.
1: ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ തരുൺ മൂർത്തിയെ കാണാൻ സാധിക്കും,
0: ഉറപ്പായിട്ടും.
1: തൊട്ടടുത്ത് ആരുണ്ടാകും? നമ്മുടെ സ്വന്തം ലാലിട്ടൻ.
0: അതെ,
1: തരുൺ മൂർത്തിയുടെ വരാൻ പോകുന്ന സിനിമയാണ് അതിമനോഹരം എന്ന് പറയുന്ന പേരിൽ, നല്ലൊരു പേരാണ് അതിമനോഹരം എന്ന് പറഞ്ഞ മൂവി. അപ്പൊ അതിന്റെ ഡബ്ബിംഗ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തരുൺ മൂർത്തിയുടെ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റാ ത്രൂ ആണല്ലോ നമ്മൾ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ അറിയുക.
0: ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഓരോന്നും കാണുമ്പോൾ ഓക്കെ ഇത് ഇവിടെ വരെ എത്തിയില്ലേ എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ലൈവ് അപ്ഡേറ്റ് കിട്ടുന്ന പോലെ തന്നെയാണ്. ഇപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ തന്നെ അല്ലു അർജുനായിട്ടുള്ള ഒരു ഫോട്ടോ ലൊക്കേഷൻ ഇട്ടപ്പോ
1: എന്താണ്
0: എന്താ സംഭവിക്കാൻ പോവാണ്. ഇത് നമുക്കിങ്ങനെ കിട്ടുന്നത് ഇവരൊക്കെ ഇടുന്ന പോസ്റ്റുകളിലൂടെ തന്നെയാണ് അല്ലേ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും തരുൺമൂർത്തി ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്, ഇവൻ മോർ അതിമനോഹരം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ആള് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിമനോഹരത്തിന്റെ പോസ്റ്റർ നോക്കി ലാലേട്ടൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒരു പോസ്റ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഡബ്ബിംഗ് എന്നുകൂടി ഹാഷ് ടാഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ ഡബ്ബിംഗ് ആണ്.
0: അതിമനോഹരത്തിന്റെ ഡബ്ബിംഗും കൂടി ഇനിയിപ്പോ പൂർത്തിയായി കഴിഞ്ഞാൽ, ഇനി ലാസ്റ്റ് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും കൂടെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ ഒരു സിനിമ നമ്മളിലേക്ക് എത്താനായിട്ട് പോകുന്നു. മറ്റുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നു, അതിനോടൊപ്പം തന്നെ ആ ജയിലർ 2 ഇറങ്ങാനായിട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു ഒരു ടോട്ടൽ ഒരു ഒരു ചരിവ്
1: ബോക്സ് ഓഫീസ് ഒന്ന് ചരിയുന്നുണ്ട്
0: ചെറുതായിട്ട്
1: എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ സിനിമയും അതിമനോഹരമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മാറ്റ്നി മാഷപ്പ് ഞങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. പക്ഷെ ഈ കുട്ടി പോകുന്നില്ല, ഈ കുട്ടി ഇവിടെ തന്നെ ഉണ്ടാകും.
0: ഇപ്പൊ ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ പറയുമായിരുന്നു, ലാസ്റ്റ് മറ്റേ 9 ലാസ്റ്റ് ലിങ്ക് ഒക്കെ ആവാറാകുമ്പോൾ പറയില്ലേ നമ്മള്, അപ്പൊ നാളെ നമുക്ക് വീണ്ടും ഈവനിങ്ങിൽ 5 കാണാം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, നാളെ ഉച്ചക്ക് നമുക്ക് 2 കാണാം. അത്രയുള്ളതാണ്. ഉച്ചക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈകുന്നേരം രാത്രി ഇവർ ഉറങ്ങി കഴിഞ്ഞിട്ട്.
1: അപ്പം എല്ലാരും നല്ലൊരു ചായയൊക്കെ കുടിച്ചിരിക്കുക, അഷ്ടമയും പോയി നല്ലൊരു ചായയും കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ നല്ലതായിട്ട് കുടിക്കുക.
0: ചായയും ബിസ്ക്കറ്റ് കഴിക്കണം എന്നാണ്,
1: അതൊരു കിഡിലൻ ഐഡിയ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ചായ ബിസ്ക്കറ്റ്.
0: രാവിലെ ബിസ്ക്കറ്റ്, ചായ റസ്ക്,
1: എനിക്ക്
0: സംഭവം നമുക്ക് എത്രയൊക്കെ നമ്മള് പ്രായമായാലും നമ്മളെ വിട്ടു പോകാം,
1: നമ്മളെ വിട്ടുപോകില്ല. സത്യമാണ്, ബിസ്ക്കറ്റും റസ്കും, റസ്ക് പനിയൊക്കെ വരുന്ന സമയല്ലേ,
0: അയ്യോ
1: എന്തോ എന്തോ ടേസ്റ്റ്.
0: കുറച്ച് ദിവസം ഇങ്ങനെ വയ്യാതിരുന്നപ്പോ ഉണ്ടല്ലോ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, അപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് മാലാഖി പോലെ വരും എന്ന് പറയുന്ന പോലെ നിസ ഇങ്ങനെ വന്ന ഒരു റിസ്ക്. അഷ്ടമി കഴിക്കോ നോക്കുമ്പോ ഒരു ലോഡ് റസ്ക്.
1: അപ്പൊ റസ്കും ചായയും കാപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷം മെസ്സേജ് ബോക്സിൽ അഷ്ടമി അറിയിച്ചുള്ളൂ. അടുത്ത മണിക്കൂറുകളിൽ അഷ്ടമി ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും.
0: ഉറപ്പായിട്ടും നമുക്ക് നേരെ നല്ലൊരു പാട്ടിലേക്ക് തന്നെ പോവാം. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 Evenings presented by
2: Joy Alukasil verum 10% advance nalgi ethum kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
5: Powered by
6: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
7: and Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: Chennai Beats.
9: Tamil, head of the hour.
10: In the art of Podumar Kulanda.

0: on 7 evenings. Only on Radio Suno 91.7 FM. 917 Evenings.
1: Joy Alukas 917 Evenings.
2: Presented by
3: Joy Alukasil. Verum 10% advance nalgi ettavum kuranja swarna nirakil ningalude jewelry munkooti book cheyyu. Offer November 7 vare maatram.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
6: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
8: സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ ഒരു ചായക്ക് കുടിച്ചിട്ട് തിരിച്ചെത്തേണ്ട സമയം, പക്ഷെ കുടിക്കാൻ സമയം കിട്ടില്ലെന്നേ, വേഗം തിരിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. യെസ്, വെൽക്കം വെൽക്കം ബാക്ക്. ആൻഡ് ഈ ഒരു ഈവനിങ് സമയത്ത് നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ ട്രാവലിങ്ങിലായിരിക്കാം. അപ്പോൾ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മെസ്സേജ് അയച്ചുള്ള അഷ്ടമി കാത്ത് നിൽക്കും എന്നാണോ ഉദ്ദേശിച്ചത്? അഷ്ടമിയെ കാത്ത് നിൽക്കും എന്നാണോ ഉദ്ദേശിച്ചത്? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ജാഫർ എന്താണെന്നൊന്ന് ഒന്ന് മെസ്സേജ് അയച്ചാൽ എനിക്ക് കുറച്ചുകൂടി ക്ലിയർ ആയേനെ. എന്താണെന്ന് എനിക്ക് കറക്റ്റ് കത്തിയില്ല കേട്ടോ. കുറച്ച് മുൻപുള്ള സംഭവമാണോ എന്തെങ്കിലും ആണോ? കുറച്ച് മുൻപേ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇനി പറഞ്ഞത് എന്തെങ്കിലും അയക്കാനാണോ? എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ജാഫർ ഒന്ന് ഒന്ന് വൃത്തിയായിട്ട് കറക്റ്റായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. വൗ, വാട്ട് എ സ്കൈ, ബ്യൂട്ടിഫുൾ സ്കൈയുടെ ഒരു ഫോട്ടോ അയച്ചിരിക്കുകയാണ് അബൂബക്കർ. നമുക്ക് എത്രയൊക്കെയാണെങ്കിലും ഈ സ്കൈയുടെ ഒരു നല്ലൊരു ഒരു ഒരു ബ്യൂട്ടിഫുൾ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ മാക്സിമം ഫോണിലെടുക്കാൻ നോക്കും. പക്ഷെ നമുക്ക് കണ്ണിന് തോന്നുന്ന ഒരു ഭംഗി ചില സമയത്തെ ചില ഫോട്ടോസിൽ വരാറുള്ളൂ അല്ലേ. അതുപോലൊരു ഫോട്ടോ തന്നെയാണ് ഈ പറഞ്ഞ പോലെ എനിക്കിതാ ഇവിടെ അബൂബക്കർ അയച്ചു തന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ പിക്ചർ സുദീപ്. യെസ്, സുദീപ് എഗെയിൻ, വൗ, അനദർ ബ്യൂട്ടിഫുൾ പിക്ചർ ആൻഡ് നൈസ് സോങ്സ് എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്ന മസ്താൻ, ഒരു താങ്ക് യു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരുപാട് പേര് ഇതാ ഇവിടെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് അഷ്ടമി, നിസ കോഫി കുടിച്ചോ? ഇല്ല, കുടിച്ചിട്ടില്ല. കുടിക്കണം, നിസ പോയി, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഈ കോഫി ഒക്കെ കുടിക്കണം. അതിനിടയിൽ ഗുഡ് ഈവനിങ് അഷ്ടമി, വെയിറ്റിംഗ് ഫോർ മഴ. മഴക്കാറുണ്ടോ പുറത്ത്? വേഗം മെസ്സേജ് അയക്കുമോ മഴക്കാറുണ്ടെങ്കിൽ? എവിടെയാണിപ്പോൾ മഴക്കാറുള്ളത്? ഒന്ന് വേഗം മെസ്സേജ് അയക്കാമോ? ആരാണ് ഈ മഴക്കാറ് കാണുന്നത് എനിക്കറിയില്ല. ഹു ഇസ് സീയിങ് ഇറ്റ്? ബട്ട് പ്ലീസ് ഡു മെസ്സേജ് മീ റൈറ്റ് നൗ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ടൊക്കെ നല്ല അടിപൊളി മഴപ്പാട്ടിലേക്കൊക്കെ പോകാമല്ലോ. പക്ഷെ എനിക്ക് മഴ പെയ്യുണ്ടോ? എവിടെയെങ്കിലും മഴക്കാറുണ്ടോ? എന്താണ് പുറത്തെ കാലാവസ്ഥ? നിങ്ങൾ തന്നെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പുറത്തെ കുറച്ച് വിശേഷങ്ങൾ എനിക്ക് അയച്ചു തന്നേ. എല്ലാവരുടെയും ഫോട്ടോസ് പോരട്ടെ. അതിപ്പം സിഗ്നലിലാണെങ്കിലും നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ആണെങ്കിലും മെസ്സേജ് അയക്കൂ. ഞാൻ ഈ പ്രെയർ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ബാക്കിയൊക്കെ വായിക്കാം മെസ്സേജസ്. വേഗം അയച്ചോളൂ കേട്ടോ, 5000 9 1 7.

0: ചുരുങ്ങിയ വചനങ്ങളിലൂടെ തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: ഹരി നാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യ മാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം. വീണ്ടും
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: ഫ്രീ കാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? Seriously, Mahi?
4: Yes, Bebo.
3: Pay just 25% now and I can lock the gold price.
4: Yes.
3: What's the catch?
4: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
3: I still can't believe it. No catch.
4: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
5: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
1: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
0: അപ്പൊ കാർ,
1: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
2: 1020 kilometers കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്. 917 evenings.

0: ഡേ.
1: എനിക്ക് അസൂയയാണ് തോന്നുന്നത്, ലിറ്ററലി പറയാലോ അസൂയയാണ് തോന്നുന്നത് ഇപ്പൊ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും. കാരണം നല്ല രസമുള്ള ക്ലൈമറ്റ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളൊക്കെ തന്നെ വണ്ടി ഓടിച്ചു പോകുന്ന കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണല്ലോ, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്നാലോചിക്കുമ്പോഴുള്ള വലിയൊരു സങ്കടമാണ്. ചെറിയൊരു മൂടിക്കെട്ട് പോലെ എന്ന് പറഞ്ഞിട്ട് റിയാസിന്റെ മെസ്സേജ് ഉണ്ട്. റിയാസിന്റെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഇത് വുക്കേർ ആ ഒരു അങ്ങറ്റത്ത് എവിടെയോ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങറ്റമൊന്നുമല്ല, പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ ആ ഒരു ഭാഗത്ത് എവിടെയോ ആണ്. സഞ്ജയുടെ മെസ്സേജ് കണ്ടപ്പോൾ വാവ്, വാട്ടർ സ്കൈ, വാട്ടർ സ്കൈ ബ്യൂട്ടിഫുൾ, ഭയങ്കര രസമുണ്ട്. ഇസ്മയിൽ എൻ കെൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു. ആളും ഏതോ ഒരു ഫുർജാനിൽ നിന്നിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചതെന്ന് തോന്നുന്നു. സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് പേരുടെ ഫോട്ടോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, സത്യം പറയാലോ, നല്ല പാട്ടും വെച്ച് അങ്ങനെ ഒരു സ്ലോ മ്യൂസിക്കും അല്ലെങ്കിൽ റേഡിയോയും ഇങ്ങനെ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ യാത്ര പോകണം, എന്ത് രസമായിരിക്കും. ഞാൻ അതാ കുറേ നേരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് അതിനിടയിൽ നമ്മളുടെ അബ്ബാസ് ചേറ്റുവ, ഓ ഇത് നല്ല രസമുണ്ടല്ലോ. ആ സ്കൈഡ് ആ ഒരു ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ സൺസെറ്റിൻ്റെ സമയത്തുള്ള ഒരു ഇത് ബ്രൈറ്റ്നസ് കാരണമുള്ളൊരു ഒരു രസമുണ്ട് ആ ഇത് കാണാനായിട്ട്. ഒരു പിക്ചർ വരച്ച പോലെ ഉണ്ട് ബേസിക്കലി, നല്ല രസമുണ്ട് കേട്ടോ. ഇതിനിടയിൽ ജാഫർ കുറേ നേരമായിട്ട് എൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് മുൻപേ മെസ്സേജ് അയച്ചതാണ്, പക്ഷെ എനിക്കത് വായിക്കാൻ അപ്പോൾ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്, ഹായ് റേഡിയോ സുനോ 91.7 FM കേട്ട് കൂട്ടുകൂടാം. പാനൂർ എസ് അക്കാഡമി സ്കൂളിലെ റബീഹ് മോൻ്റെ പ്രിയപ്പെട്ട അഫീദ ടീച്ചറുടെ പിറന്നാൾ ദിവസമാണ്. ഹാപ്പി ബർത്ത്ഡേ അഫീദ മാം. റബീഹ് മോൻ്റെ ചേർത്ത് പിടിച്ച് അവൻ്റെ ഓരോ താല്പര്യങ്ങളും മനസ്സിലാക്കി ഓരോ കഴിവുകളും തിരിച്ചറിഞ്ഞ് അവന് പ്രോത്സാഹനം നൽകി വിജയത്തിലേക്ക് എത്തിക്കുന്ന പ്രിയപ്പെട്ട അഫീദ ടീച്ചർക്ക് സർപ്രൈസ് പിറന്നാൾ സമ്മാനം നൽകി റബീഹ് മോൻ. അടിപൊളി. അപ്പം മോനോട് എൻ്റെ വകയും സ്നേഹം അറിയിക്കട്ടോ. നല്ല മോനാണ്, ടീച്ചറിന് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്. ചില സമയങ്ങളിൽ ലഭിക്കുന്ന സമ്മാനം എത്ര ചെറുതാണെങ്കിലും അത് കിട്ടുമ്പോൾ അവരുടെ കണ്ണിൽ കാണാം ആ സ്നേഹ സമ്മാനം എത്രമാത്രം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. റബീമോൻ്റെ പ്രിയപ്പെട്ട അഫീദ ടീച്ചർക്ക് എന്നും സന്തോഷവും ഐശ്വര്യവും ആയുരാരോഗ്യവും സൗകര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ആ ഒരു പ്രാർത്ഥനയാണ്. 1000 ജന്മദിനാശംസകൾ നേരുന്നു. ഖത്തറിൽ നിന്നും റബീമോൻ്റെ ഉപ്പ ജാഫറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജാഫർ ചൈനീസ് ഖത്തർ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ജാഫറിൻ്റെ മോനോട് പറയുക, ഇതേപോലെ തന്നെ നല്ല മോനായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ടീച്ചർക്കൊക്കെ ഈ പറഞ്ഞ പോലെ വലിയൊരു പങ്കുണ്ട് മോൻ്റെ ആ ഒരു ഒരു എന്താ പറയുക, ഇപ്പം ഈ ഒരു സമയത്ത് എല്ലാവരും റെസ്പെക്ട് ചെയ്ത് ഇത്രയും സ്നേഹിക്കുന്ന ഒരു മോനായി മാറാൻ ടീച്ചർക്കും ഒരു വലിയ പങ്ക് അവൻ്റെ ലൈഫിലുണ്ട്. അപ്പോൾ ടീച്ചറിനോടും ഒക്കെ അന്വേഷണം അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോഴും കുറച്ചധികം ഫോട്ടോസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊന്നും കാണുന്നില്ല എന്നാരും വിചാരിക്കേണ്ട കേട്ടോ. ഓ പെട്ടെന്ന് ഇരുട്ടിയോ, അത് കൊള്ളാം. മിസ് ചെയ്ത് റോഡാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇതാരാണ്, നിഷിൽ വിജയൻ്റെ മെസ്സേജാണ്. നിഷിൽ, ഇനിയൊരു മഴയും കൂടെ പെയ്താൽ പൊളിക്കൂലേ. സവാദിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ. സവാദ് നമ്മുടെ ദോഹ പോർട്ടിലാണ്. ആ ബ്യൂട്ടിഫുൾ. ഞാൻ കോർണിഷിലുണ്ട്, സന്തോഷിച്ചു മഴ പെയ്യുന്നു എന്ന് വിചാരിച്ചു, പക്ഷേ നൽകുന്നില്ല വെള്ളം തെളിച്ചാൽ. ഓക്കെ സൂപ്പർ. ഒരു കാര്യം ചെയ്യേ, തൽക്കാലാശ്വാസത്തിന് ഓക്കെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒരു ഫീലിന് വേണ്ടിയിട്ട് വൈപ്പറൊക്കെ ഇട്ട് അങ്ങനെ പോയിക്കോ. ഒരു ഫീല് തന്നിട്ട് മഴ തരാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടം വരും അല്ലേ. ഷഫ്നാസിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, നല്ല സ്കൈ കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് ഈവനിങ് ലെഞ്ചു, എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ മഴ വരുന്നില്ല എന്നുള്ളൊരു സങ്കടത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പാട്ട് വെച്ച് തരാം. ഒന്നുമില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഒരു മൊമെൻറ്റിൽ നല്ല രസമുള്ളൊരു ക്ലൈമറ്റിൽ ഈ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ പാട്ടൊക്കെ കേട്ടിരിക്കും കേട്ടോ. ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും അപ്ഡേറ്റ്, അതായത് റോഡ് അപ്ഡേറ്റ്, ട്രാഫിക് അപ്ഡേറ്റ് തരാനുണ്ടെങ്കിൽ ആദ്യം എനിക്കൊന്ന് മെസ്സേജ് അയച്ചേക്കാം 5000 9 1 7.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. In the way, Oreo purchase in Neda. Urapaya gift voucherugal. Oppo Boonuvershate extended warranty. Mukafa loyalty points. Nujum, Air Miles and Avios. In the Tanisandrasiku, Jumbo Stores LG brand shops. Alangil, JumboSoup.com.
2: Vega Magate, e offer October 10th with Varimatram.
3: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ
4: ആകാശമായവളെ
3: പാട്ടിൽ നിറയുന്ന പ്രണയം
4: മീഴിയിലേക്ക്
3: ഷഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു ഒക്ടോബർ 16 QNCCയിൽ സംഗീതം പെയ്തിറങ്ങും ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990
5: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ
6: You're listening to
7: Radio Suno 91.7 KD.

0: Joya Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ,
3: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
4: 1020 kilometer combined range, 8-point massage seats, soundproof glass, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്. 917 evenings. 917 evenings.

കെൻ കർണദാസ് പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ആ ഒരു സോങ് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് മുൻപ് പ്ലേ ചെയ്തൊരു പാട്ടുണ്ടായിരുന്നില്ല, ഇതിന് തൊട്ട് മുൻപ് നിന്നോട് എനിക്കുള്ള പ്രണയം, ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്, റിയ രാജു പാടിയ പാട്ടാണ് ഡോക്ടർ ലെവൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാട്ടോ അത്, നല്ല രസം അതിങ്ങനെ കേട്ടു പോകാനായിട്ട്. എന്തായാലും പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടെ ഞാൻ കുറച്ച് മുമ്പ് ഒരു മെസ്സേജ് വായിച്ചപ്പോഴത്തേക്കും അതേ പേരുള്ള മറ്റൊരാൾ എനിക്ക് വന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അയ്യോ ഞാനല്ലല്ലോ മെസ്സേജ് അയച്ചത്, ഹായ് റേഡിയോസിനൊന്ന് സംഭവം. ഒരേ പേരുള്ള രണ്ട് പേര് മെസ്സേജ് അയച്ചു ഇങ്ങനെ ഇരിക്കും ചില സമയത്ത്. ഗുഡ് ഈവനിങ് സല്ലേട്ടാ, എന്തുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? മമ്മൂറയിൽ നിന്നും ഈ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തന്ന ഷഫ്നാസ് ഒരു ജീപ്പൊക്കെ പിടിച്ച് പോവാണെന്ന് തോന്നുന്നു, സ്റ്റിക്കറൊക്കെ അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും, ഗുഡ് ഈവനിങ്. ഇന്നെന്തായാലും അടുത്തൊരു വാക്ക് കൂടി പറയണം, ആ ഒരു വാക്കിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പല പല വാക്കുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വാക്കിന് വേണ്ടിയിട്ട് റെഡിയാണോ? അതോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയണോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ട് പലയിടത്തും ട്രാഫിക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോകാം. ഒപ്പം തന്നെ ആ വാക്ക് കിട്ടാനായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക കേട്ടോ. അടുത്ത മണിക്കൂറിൽ ആദ്യം തന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ഷഹബാസ് അമ്മൻ്റെ പാട്ടുകളിൽ നിന്നൊരു പാട്ടിൻ്റെ ഇടയിലുള്ള ചില ക്ലൂ ആയിരിക്കും തരാനായിട്ട് പോകുന്നത് ഫോർ ദാറ്റ് ഇവൻറ്റ് ടിക്കറ്റ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എത്താം. പക്ഷെ അതിന് മുൻപായിട്ട് ചെറുതായിട്ട് ഇന്ന് നോർമലി കാണാറുള്ള പോലെയല്ല, നമ്മുടെ കോർണിഷ് ഭാഗത്ത് നല്ല ട്രാഫിക് ഉണ്ട്. നല്ല ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഷെറാട്ടനൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്കും, അതായത് ബിദ എത്തിയില്ല, അതിന് തൊട്ട് മുൻപ് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ മിയ പാർക്ക് എത്തുന്ന വരെ ഉള്ള ആ ഒരു പോർഷനിൽ നല്ല സ്ലോ മൂവിങ് ട്രാഫിക്കാണ്. ഒനൈസ റോഡിലും അതേ അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദോഹ ജദീദയാണെങ്കിലും റൗദ തൽക്കയിൽ സ്ട്രീറ്റ് ആണെങ്കിലും ഒക്കെ കുറച്ച് ഹെവി ട്രാഫിക്കിലാണ് ഉള്ളത് കേട്ടോ. ജയ്ദ ഫ്ലൈ ഓവറിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആ ഒരു ഭാഗം മുതൽ നല്ല ട്രാഫിക് ഉണ്ട്. ഇനി സൽവാർ റോഡ് ഏകദേശം നമ്മുടെ മിഡ് മാക് റൗണ്ട് ബോട്ട് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകുന്ന ഭാഗത്ത് കുറച്ച് ട്രാഫിക്, സഭയിലേക്ക് എത്തുന്ന ആ ഒരു പോർഷൻ എത്തുമ്പോൾ കുറച്ച് ട്രാഫിക് ഉണ്ട്. ഇന്ന് എക്സ്പ്രസ് ഹൈവേയിൽ സാധാരണ ഉള്ളവർ അത്രയ്ക്കില്ലെങ്കിലും കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, പ്രത്യേകിച്ചും അല്ലാമിരി റോഡിൽ, അതായത് നമ്മുടെ ഫെബ്രുവരി 22 റോഡിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു പോർഷൻ, അൽവാബൊക്കെ കവർ ചെയ്ത് പോകുന്ന നമ്മുടെ എക്സ്പ്രസ് ഹൈവേയുടെ ആ ഒരു പോർഷനിൽ ട്രാഫിക് ഉണ്ട്. ഇനി നമ്മുടെ സീറിങ്ങിൽ നിന്നും നേരെ ഇൻഡസ്ട്രിയൽ റോഡിലേക്ക് വരുന്ന പോർഷനിലും അങ്ങോട്ടേക്ക് പോകുന്ന പോർഷനിലും കുറച്ച് ട്രാഫിക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കുറച്ച് ട്രാഫിക് അപ്ഡേറ്റ്. ഓൾഡ് എയർപോർട്ട് റോഡ് എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല കേട്ടോ, സാധാരണ കാണുന്ന പോലെ ഒരു ഹെവി ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെന്ന് പറയണം എന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചാൽ മതി. ഇന്ന് മഴ കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ആണോ മഴ വരണ്ടേ, അവർക്ക് തോന്നണ്ടേ വരാനായിട്ട്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആഗ്രഹിക്കാന്നല്ലാണ്ട് ഞാനിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് മഴ പെയ്യിപ്പിക്കാൻ പറ്റൂലല്ലോ. തൽക്കാലം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല പാട്ടുകളൊക്കെ വെച്ച് തരിക, നിങ്ങളോട് സംസാരിച്ചിങ്ങനെ ഇരിക്കുക, കുറച്ച് വിശേഷങ്ങളൊക്കെ പറയുക, കുറച്ച് അപ്ഡേറ്റ് ഒക്കെ പറയുക, ഇതൊക്കെയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി എങ്ങാനും മഴയെങ്ങാണ് എവിടെയെങ്കിലൊക്കെ ഒന്ന് പെയ്താൽ അറിയിക്കാം. നഫ്രു ഇങ്ങനെ ചൂടാവല്ലേ, ഓക്കെ ഇങ്ങ് മഴ കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഇല്ല കിട്ടിയില്ലെന്ന് ചോദിച്ചിട്ട് എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് വിഷമവില്ലേ? നമുക്ക് വെയിറ്റ് ചെയ്യാതെ ഈ മഴ സംബന്ധമായിട്ട് ഈ പറഞ്ഞ ഒരു മഴക്കാറ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു എന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മഴപ്പാട്ടൊക്കെ ചോദിച്ചോ, നമുക്ക് കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് മഴ വിരിയിക്കാൻ പറ്റുമോ നോക്കാം. മഴക്കാലം വന്നേ ആ പാട്ട് പറഞ്ഞുകൊണ്ടൊക്കെ ഇവിടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ നമുക്ക് ഹണി വീലൊരു സോങ് കേട്ട് തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺ ഗൈസ്, അതിനോടൊപ്പം തന്നെ പാട്ട് ചോദ്യവുമായിട്ട് ഞാൻ തിരിച്ചെത്താം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil. Verum 10% advance nalgi ethum kuranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
2: Powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707
0: and
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക്. ചെറുതായിട്ടൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഗസ് ചെയ്യാനുള്ള ഒരു അവസരം. അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം നമുക്ക് നേരെ അടുത്തൊരു വാക്കിലേക്കും കൂടി പോയാലോ. അതായത് രാവിലെ മുതൽ മോർണിംഗ് ഷോയിൽ ഒരു വാക്ക് തന്നു, ഈ അത് കഴിഞ്ഞിട്ട് ഹോം ഡെലിവറി ആയപ്പോൾ അടുത്ത വാക്ക് കിട്ടി, അത് കഴിഞ്ഞ് ഒരു മാറ്റിനി മാഷപ്പിലേക്ക് എത്തിയപ്പോഴേക്കും കുറച്ചധികം വാക്ക്, ഈ പറഞ്ഞല്ലോ അടുത്തൊരു വാക്ക് കൂടി കിട്ടിയപ്പോൾ ഒരു മൂന്ന് വാക്ക് വെച്ചിട്ട് ഒരുപാട് പേര് ഏതാണ് പാട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നാലാമത്തെ വാക്കിൻ്റെ സമയമാണ്. അതാണ് ഇപ്പോൾ റൈറ്റ് നൗ ഞാൻ തരാനായിട്ട് പോകുന്നത്.
6: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: ഷഹബാസ് അമന്റെ ആ ഒരു പാട്ടുകൾ കേൾക്കാനായിട്ട് ഖത്തർ മുഴുവൻ കാത്തിരിക്കുന്ന സമയം. ഒക്ടോബർ 16 സമയം എടുത്തു. ഈ ഒരു വെള്ളിയാഴ്ചയാണ് എല്ലാവരും എൻജോയ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ തന്നെ പോവുകയാണ്. ഓരോ ദിവസവും ഓരോ ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകണം.
7: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
5: അതിനു മുൻപായി സമയം 6 കഴിഞ്ഞ് 5 ആയി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പം കറക്റ്റ് സമയമാണോ എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ടോട്ടൽ ഇവന്റിലേക്ക്, അതായത് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന ഇവന്റിലേക്കുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യമായിരുന്നു. മോർണിംഗ് ഷോയിൽ നിസ തന്നിട്ടുള്ള ഒരു വാക്കെന്ന് പറയുന്നത് കുടയാണ്. കുട, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഹോം ഡെലിവറിയിൽ വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വാക്കാണ് അപ്പുണ്ണി തന്നത്, പ്രണയം. ഓക്കെ, അത് പിന്നെ എല്ലാത്തിലും ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാനും നിസയും കൂടി മാറ്റിനി മാഷപ്പിലിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ള മറ്റൊരു വാക്കായിരുന്നു കൊടമഞ്ഞ്. ഓക്കെ, കൊടമഞ്ഞ്. അപ്പോൾ ഇത്രയാണ് വാക്കുകൾ. ഇത് വെച്ച് തന്നെ എല്ലാവർക്കും പാട്ട് ചെയ്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അടുത്തൊരു വാക്കും കൂടി തരാമെന്ന് വിചാരിച്ചു. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, രാഗസാന്ദ്രം. ഓക്കെ, എല്ലാ പാട്ടും ഭയങ്കര രാഗസാന്ദ്രമാണല്ലോ. അപ്പം രാഗസാന്ദ്രം എന്നതാണ് എൻ്റെ വാക്ക്. അപ്പം ഈ ഒരു വാക്ക് വെച്ചിട്ട് ഏതാണ് പാട്ടെന്ന് കണ്ടുപിടിച്ചോളൂ, ഇതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതാണോ വലിയെന്നൊക്കെ ഞാൻ പറയാടെ, എന്താണ് കറക്റ്റായിട്ട് മെസ്സേജ് പോന്നട്ടെ, ഏതാണ് പാട്ടെന്ന് പറഞ്ഞോളൂ. നിസ 24 hours ഓൺ എയർ അല്ല ഫരീസ്, അതെ നിസ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഷീൽ ബി ദേർ ടിൽ മാറ്റിനി, ആൻഡ് ഞാൻ നേരെ തിരിച്ച് മാറ്റിനിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടിൽ നൈറ്റ്. അങ്ങനെ എങ്ങനെയുണ്ട് സംഭവം, പൊളിയല്ലേ. എന്തായാലും പ്രിയയുടെ മെസ്സേജ് ഉണ്ട് അതിനിടയിൽ. ഓക്കെ, കുറേ പേര് അടുത്ത മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. റൈറ്റ് ആൻസേഴ്സ് ആണ്, എല്ലാവരും അയച്ചോളൂ 5000 9017. എന്തായാലും ഇതിൽ നിന്നൊക്കെ തന്നെ ഒരു ലക്കി വിന്നറിനായിരിക്കും ആ ഒരു സമ്മാനം ലഭിക്കാനായിട്ട് പോകുന്നത്.
6: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: യൂണിവൻസ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അതിഗംഭീരമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമുക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട് പോകുന്നത്. ഷഹബാസ് അമൻ പാടുന്ന പാട്ടുകൾ നല്ല രസമാണ്. ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് അദ്ദേഹം പാടുന്നതും പറയുന്നതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യാനായി നിങ്ങൾക്ക് ടിക്കറ്റ്സും ഇപ്പം തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ. ക്യൂ ടിക്കറ്റ്സിലൂടെയും ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ സ്നൂനോ സിറ്റിയിലൂടെയും ബുക്ക് ചെയ്യാം. അപ്പോൾ അതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ടാണ്, ഗോപി സുന്ദർ നസ്രിയ നാസിം പാടിയ പാട്ട്.

0: ஜாய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜாய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ ഓഫർ നവംബർ 7 വരെ മാത്രം
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കസിന്റെ രുചി അറിയാം കോൾ 4000 1707
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: ഞാനിപ്പോ ഇങ്ങനെ ഓരോരോ സ്ഥലത്തെ വാർത്തകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോ അതിലൊക്കെ തന്നെ മിക്ക സ്ഥലങ്ങളിലും അൽഖരാനയിൽ ഇപ്പോ ഓൾറെഡി, അതായത് ഖത്തറിന്റെ അങ്ങേ അറ്റത്ത് അൽഖരാനയിൽ ചെറുതായിട്ട് മഴ പെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്, ഷെടാ ഇതെന്ത് കഷ്ട, ഇവിടെ മാത്രം മഴ പെയ്യാത്തേന്ന്. അതിനിടയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മറ്റേ നമ്മള് ഒരു ചോദ്യ പേപ്പർ ഇടുമ്പം ചില ആൾക്കാരുണ്ടാവില്ലേ, അതായത് ഒരു ഒരു ക്ലാസ് ഫുള്ള് കോപ്പി അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ഇപ്പം എൻ്റെ ഇവിടുത്തെ മെസ്സേജ് ബോക്സ് ഉള്ളത്. ഓക്കെ, സാധാരണ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളൊരു മെസ്സേജ് അയക്കുന്നു, അടുത്ത നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെല്ലാം കാണാൻ പറ്റുമേ, ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ താഴേക്ക് നമ്മുടെ സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതുപോലെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർ ഇംഗ്ലീഷിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ചില ആൾക്കാർ മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും, ചില ആൾക്കാർ പകുതി എഴുതിയിട്ടുണ്ടാവുള്ളൂ, അങ്ങനെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല ഭംഗിയായിട്ട് അങ്ങ് ഒരു 20-25 മെസ്സേജോളം ഒരേ രീതിയിൽ ഒരേ ലൈൻ, അതായത് ഒരു ഒരു രണ്ട് ലൈൻ ഏതാണോ ഞാൻ പാട്ട് ചോദിച്ചിട്ടുള്ളത് ആ ലൈൻ കറക്റ്റ് ഒരേപോലെ അയച്ചേക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഇനി ഒരാളയച്ച മെസ്സേജ് പല പേരിലൊക്കെ ഇവിടെ വന്നതാണോ, ഇനി എന്തെങ്കിലും ടെക്നിക്കൽ എററാണോ എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ വിചാരിച്ചേ ഒരിക്കലും ഇല്ല, കാരണം എല്ലാം പല പല നമ്പേഴ്സും കാര്യങ്ങളാണല്ലോ. പക്ഷെ കോപ്പി അടിച്ച പോലെ ഉള്ളത് എൻ്റെ ഇവിടുത്തെ സ്ക്രീൻ കാണാനായിട്ട്, ലിറ്ററലി പറയാം കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഫരീസാദ്, സോബിൻ ഷാ, ഫിദ, ഫർഹാന, ഷമീഹ, ബുഷ്ര, സലിൽ, എല്ലാവരുടെയും ദാ അൻഷാദ്, റിച്ചി, ഞാൻ എല്ലാം വായിക്കുന്നില്ല, സെയ്ഫ് മുഹമ്മദ്, ഗീതു, ഫാത്തിമ ജമാൽ, കുറേ പേരുടെ മെസ്സേജ് ഉണ്ട്. അതിനിടയിൽ എനിക്ക് ഒരാളുടെ അബ്ബാസ് സ്റ്റേറ്റ് ഒരു സോങ് ചോദിച്ചിട്ടുണ്ടല്ലോ, എനിക്കത് ഏതാണ് പാട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ, എനിക്കൊന്നും കൂടി കറക്റ്റായിട്ട് മെസ്സേജ് അയക്കാമോ, ഏത് സിനിമയിലെയാണ് അത്, തമിഴിലും ഉണ്ടോ, എനിക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത്. അബ്ബാസ്ക ഒന്നുകൂടി കറക്റ്റായിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് ആ പാട്ടാണ് ഇപ്പം കേൾക്കാൻ ആഗ്രഹമെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ പാട്ട് പറഞ്ഞിട്ട്. ഞാൻ ഇങ്ങനെ കുറേ നേരം ആലോചിച്ചു, എനിക്കിത് കിട്ടുന്നില്ലല്ലോ എന്ന്. ഇതാണ് സിനിമയാണോ അത് ആൽബം സോങ് ആണോ ഉദ്ദേശിച്ചത്, തമിഴും ഉണ്ടെന്ന് പറഞ്ഞു, അപ്പം എനിക്ക് ഫുൾ കൺഫ്യൂഷനായിപ്പോയി. ഇതാണെന്നൊന്ന് കറക്റ്റായിട്ട് മെസ്സേജ് അയക്കൂ കേട്ടോ. ആൻഡ് ഇൻ ബിറ്റ്വീൻ കുറച്ചധികം ആൾക്കാർ മഴ കാത്തിരിക്കുന്നവരുണ്ടായിരുന്നു, അതേപോലെ തന്നെ കാത്തിരുന്നപ്പം ക്ലാസ്മേറ്റ്സിലെ ഈ ഒരു പാട്ട് പറയുന്ന പോലെ, അതിപ്പോൾ ആർക്ക് വേണ്ടി കാത്തിരുന്നാൽ ശരി തന്നെ, നമ്മൾ പ്രവാസികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുക ഈ മഴയ്ക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. എന്നിട്ട് വരുമോ അതും

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ചന്ദ്രകല ആർട്സ് അലീഷൻ റെസ്റ്റോറന്റുമായി ചേർന്ന് അവതരിപ്പിക്കുന്ന ഹൃദയരാഗങ്ങൾ സീസൺ 9 പ്രമദവനം വീണ്ടും.
3: പ്രമദവനം വീണ്ടും
4: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫ് ആർ അൽമിസ്നാദ്, ഡിജിലെൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
4: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
5: It's back.
6: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാ ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, നുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, LG ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
4: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 19 വരെ മാത്രം.
0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.

रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी. स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर. ഗോൾഡ് റേറ്റ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 24 കാരറ്റ് ഗോൾഡ് 505.50 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 466 കത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 441.50 കത്തറിയാൽ, 18 കാരറ്റ് ഗോൾഡ് 381.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ്.

0: വചനങ്ങളിലൂടെ. തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: LG and Zephos Mega Promotion. LG Appliances, ACs, Gaming Monitors, TVs and Audio Products. Individe Oro Purchase Lineda, Urapaya Gift Voucher. Oppa Moon Versate Extended Warranty, Mukafa Loyalty Points, Lujum, Air Miles and Avios. Indu Tane Sandarshiku, Jumbo Stores LG Brand Shops, Alangil, JumboSook.com.
1: Vega Magate, E offer October 19th Vare Matram. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: 917 evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil Verum 10% Advance Nalgi Ettavum Kuranja Swarna Nirakil Ningalude Jewelry Munkooti Book Cheyyu. Offer November 7 Vare Matram.
2: Powered by
3: Khattarine Arabic Mandiyude Best Destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi Authentic Arabic Cuisine De Ruji Ariyam. Call 4000-1707.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: എനിക്ക് നല്ല രസകരമായിട്ടുള്ള മെസ്സേജസ് ആണ് ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നത്. വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് പോകണമോ, മഴ പെയ്യൂ എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചിലരൊക്കെ ആ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കായിരിക്കും. അതിനിടയിൽ നമുക്ക് പാട്ട്, മഴപ്പാട്ടിട്ടിട്ട് മഴേനെ ഓട്ടിച്ചാലോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ചില ആൾക്കാരുടെ മെസ്സേജുകൾ ഞാനിവിടെ കാണുന്നു. പക്ഷെ ഇതിനിടയിൽ അഭിറാമിൻ്റെ മെസ്സേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ നല്ല ഫോട്ടോ എനിക്ക് പോലും ചാറ്റ് ജി പി ടിയോട് പറഞ്ഞിട്ട് ഇത്രയും നല്ല ഫോട്ടോ എൻ്റെ ആക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്, താങ്കൾ എൻ്റെ ഏത് ഫോട്ടോ ഉപയോഗിച്ചിട്ടാണ് ഈ ഫോട്ടോ ക്രിയേറ്റ് ചെയ്തത്? ബിക്കോസ് ഞാൻ ഏത് ഫോട്ടോ എൻ്റെ കൊടുത്താലും ശരിയാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പെട്ടെന്നൊരു അപ്ഡേറ്റിലേക്കും കൂടി ഒന്ന് പോകാം. അതായത് നമ്മുടെ ഐക്കയിൽ നിന്നും നേരെ ദോഹ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടെന്നാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ലൈവ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈവൻ സബാൽ അഹമ്മദ് കോറിഡോറിലും ടുവേർഡ്സ് മത്താറിലേക്ക് വരുന്ന ആ ഒരു റോഡിലും നല്ല ട്രാഫിക് ഉണ്ട് ടുവേർഡ്സ് എയർപോർട്ട് സൈഡ്. അപ്പോൾ അതുകൊണ്ട് ആ വഴിയൊന്നും അധികം യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത്. നല്ല ബ്ലോക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കിൽ എന്തിനാണ് വെറുതെ പോയി പെടുന്നത്? അൽമാജിദ് റോഡ് പിടിക്കാൻ പറഞ്ഞോളൂ ആ ഭാഗത്തു നിന്ന് വരുന്നതിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ കുറച്ച് മുമ്പ് ഒരു അപ്ഡേറ്റ് തന്നിട്ടുള്ള, അയ്യോ ഞാൻ പേര് ചോദിക്കാൻ മറന്നുപോയല്ലോ, എനിക്ക് നല്ല പരിചയമുള്ള ആളാണല്ലോ, അയ്യോ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, നമ്മുടെ പാലക്കാടുകാരൻ, അയ്യോ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും ബേസിക്കലി ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു അൽമാജിദ് റോഡ്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഏതാന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇൻഡസ്ട്രിയൽ ഏരിയയിലൂടെയൊക്കെ പോകുന്ന ആ ഒരു വലിയ റോഡുണ്ടല്ലോ, അതാണ് ആൾ ഉദ്ദേശിച്ചത്. എന്തായാലും ആ ഒരു വഴി പോകാനായിട്ട് പറ്റട്ടെ. ആ അഭിറാം, താങ്ക് യു സോ മച്ച്. ഏത് ഫോട്ടോയാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് അയച്ചു തന്നില്ല. ഹലേൻ്റെ കൂടെയുള്ള ആ ഫോട്ടോ അല്ലേ? അടിപൊളി അടിപൊളി. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് മെസ്സേജ് ആസ് വെൽ. ആൻഡ് അറ്റ് ദ സെയിം ടൈം, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ വണ്ടി കഴുകാനായിട്ട് ആലോചിക്കുന്നവർ ഈ ഒരാഴ്ചയിൽ ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് വളരെ വളരെ വളരെ നല്ലതായിരിക്കും കേട്ടോ.

0: free cash vouchers on diamond jewelry? Seriously, Mahi?
1: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
1: Yes.
0: What's the catch?
1: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
1: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹൈ എവരിവൺ, ദിസ് ഈസ് ഹരിചരൺ ഹിയർ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச സ്വർണ്ണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Chennai Beats.
7: Tamil, head of the hour.
8: In the art of Podumakulanda.

0: This Radio Suno 91.7 FM Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
2: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
1: അപ്പൊ കാർ,
2: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
0: 1020 കിലോമീറ്റർ കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
3: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
4: ആകാശമായവളെ
3: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
3: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: Joy Alukas 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ethum kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
2: powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: ഒരു ചോദ്യം ചോദിക്കാമെന്ന് കുറച്ച് നേരമായി ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ഇടയ്ക്ക് കുറച്ചധികം AI രീതിയിലുള്ള പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളെ കൊണ്ട് ആ ഒരു ജസ്റ്റ് ആ ഒരു സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനൊരു സോങ്ങുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ആക്ച്വലി റതിമ സോങ് ഇല്ലേ, സായി അഭയങ്കറിൻ്റെ ഏറ്റവും പുതിയ സോങ്സിൽ ഒന്നാണ് രതിമ എന്ന് പറയുന്ന സോങ് തങ്കമാന പയ്യന്ന, അതില്ലേ, ആ അത് തന്നെ സംഭവം. ഓക്കെ, ഞാൻ കൂടുതൽ പാടിക്കൊള്ളാക്കുന്നില്ല. സോ ഈ പാട്ട് നമുക്കറിയാവുന്ന തമിഴില് തന്നെ പക്ഷെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചില മ്യൂസിക് ഡിറക്ടേഴ്സും അതുപോലെ തന്നെ സിംഗേഴ്സും, സിംഗേഴ്സിൽ തന്നെ കേൾക്കാൻ പറ്റുന്നത് കുറച്ച് ആക്ടേഴ്സിൻ്റെ സൗണ്ട് ആയിരിക്കും. അതായത് പാട്ട് പാടുന്ന നടന്മാരുണ്ടല്ലോ, അവരുടെയൊക്കെ ശബ്ദങ്ങളായിരിക്കും. ഒപ്പം തന്നെ മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ ഒക്കെ തന്നെ ശബ്ദങ്ങളുണ്ടാവും, സിംഗേഴ്സിൻ്റെ ശബ്ദങ്ങളുണ്ടാവും. പക്ഷെ എല്ലാവരും അറിയാവുന്നതാണേ, ചിലപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒന്നോ രണ്ടോ മാത്രമേ കൺഫ്യൂഷൻ വരുള്ളൂ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ റെഡിയാണോ? റെഡിയാണെന്നുണ്ടെങ്കിൽ ഗെയിം ബോക്സിലെ ആദ്യത്തെ ചോദ്യവുമായിട്ട് ഞാൻ സെറ്റ്.
7: 917 evenings game box.
6: അതിനിടയിൽ ചേച്ചി, ഞാൻ ബദ്രിനാഥ്, താങ്ക്സ് ഫോർ ദ സോങ്. ഇന്ന് എനിക്ക് ഓണം മൂഡ് സോങ് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വെച്ച് തരാം കേട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും വെക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പം എന്തായാലും നമുക്ക് ഇവർക്ക് ഒരു ചെറിയ ചോദ്യം കൊടുക്കണം മോനെ. അതുകൊണ്ട് ബാക്കി എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, ഇത് ചിലപ്പോൾ കേട്ടവരുണ്ടാവും കേട്ടോ, എവിടെയിലൊക്കെ ഇൻസ്റ്റഗ്രാമിലോ എവിടെയിലൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇതൊരു പേജിൽ നിന്ന് ഞാനിങ്ങനെ എടുത്തതാണ്, അപ്പം നല്ല മിക്സായിട്ട് തോന്നി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ചോദ്യമായി ചോദിക്കാമെന്ന് വിചാരിച്ചത്. ശ്രദ്ധിച്ച് കേൾക്കാം, ഇതാരുടെ ശബ്ദങ്ങളാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പറ്റണത്ര ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. എത്ര സിംഗേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ആക്ടേഴ്സ് ആണ് അതിലുള്ളത്, അവരുടെ പേരുകൾ പറയാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, റെഡി അല്ലേ?

ചില ആൾക്കാരെ വിചാരിച്ചു ഇതിന്റെ ഇടയിലുള്ള ആക്ടേഴ്സിൽ ഒരാളുടെ മാത്രം പേര് പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെയല്ല കേട്ടോ, ഇത് തുടങ്ങുന്നത് തന്നെ ആക്ടേഴ്സിൽ നിന്നാണ്, അവര് സിംഗേഴ്സും കൂടിയാണ്. അങ്ങനെ രണ്ടുപേര് കഴിഞ്ഞാൽ നേരൊരു മ്യൂസിക് കമ്പോസർക്കും സിംഗറിലേക്ക് പോകും. അത് കഴിഞ്ഞൊരു മ്യൂസിക് കമ്പോസറാണ്. അത് കിട്ടാൻ ചാൻസ് ഇല്ല, എനിക്ക് ഉറപ്പാണ്. ഫസ്റ്റിലത്തെ ഒരു രണ്ടെണ്ണവും ലാസ്റ്റിലത്തെ ഒരു 1, 2, 3 കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ടോട്ടൽ എത്ര പേരുണ്ടാവും? 1, 2, 3, 4, 5, 6, 7 പേരെ മറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്നും കൂടി കേട്ടിട്ട് വേണമെങ്കിൽ പറയാം, ഒന്നും കൂടി കേൾപ്പിച്ചു തരാം. ഓക്കെ, ഞാൻ ഇൻ ബിറ്റ്വീൻ വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാം. ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, ഫസ്റ്റ് കേൾക്കുന്നതൊരു ഫസ്റ്റ് രണ്ടെണ്ണം ആക്ടർക്കും സിംഗേഴ്സ് ആണേ. മൈ ബാഡ്, ചെറുതായിട്ട് മ്യൂസിക് മാറിപ്പോയി, അപ്പോൾ ശ്രദ്ധിച്ചു.

ഇതൊരു മ്യൂസിക് കമ്പോസറാണ്, സിംഗറുമാണ് കേട്ടോ അദ്ദേഹം. രണ്ടും ഒരു ലെജൻഡിന്റെ മകനും കൂടിയാണ്, വേണമെങ്കിൽ അങ്ങനെ ഒരു ക്ലൂ കൂടെ തരാലോ. പ്യുവർ മ്യൂസിക് കമ്പോസർ ആണ്, പഴയ ഒരു മ്യൂസിക് കമ്പോസർ ആണ്. ഈ ശബ്ദം ഞാൻ പറയേണ്ട ആവശ്യമാണ്.

ശിവകാർത്തികേയൻ എന്ന് പറയാനായിട്ട് സാധിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അത് കൊള്ളാം. പക്ഷേ ഇതിൽ ഞാൻ ആ ഐക്കോണിക് വോയിസ് എന്ന് പറഞ്ഞത് ആർക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഐ ബി സോ ഡിസപ്പോയിന്റഡ്. എനിക്ക് അത്ര ഇഷ്ടമാണ് എൻ്റെ പൊന്നു റാഷിഫേ, എൻ്റെ മാനം കാത്തു. സീരിയസ് ആയിട്ട് അത് പറഞ്ഞില്ലായിരുന്നു എനിക്ക് സങ്കടം വന്നേനെ. റാഷിഫ് പറഞ്ഞതിൽ ഒരെണ്ണം തെറ്റാണ് റാഷിഫെ, റാഷിഫ് തന്നെയല്ലേ പേര്, അതെ റാഷിഫ് ഇ എ, ഒരെണ്ണം തെറ്റാണ്, ബാക്കി എല്ലാം ശരിയാണ്, ബാക്കി എല്ലാം കറക്റ്റാണ്. ഓക്കെ, അൻസൽ ഹബീബിന് എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കട്ടെ. 1, 2, 3, 4, 5 ഓക്കെ, 5 ശരിയാണ്, ഇനിയും കിട്ടാനുണ്ട്. സുജിത്ത് പറഞ്ഞിരിക്കുന്നതിൽ 1 മാത്രമേ ഉള്ളൂ, അതിനിടയിൽ ധന്യ 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയ് സേതുപതിയോ എൻ്റെ പൊന്ന്, ആനന്ദരാജു നെവർ, ഐക്കോണിക് സിംഗറോ, അല്ല അല്ല അല്ല, ഒരിക്കലും അല്ല. നിങ്ങളൊന്നും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടൊക്കെ മെസ്സേജ് അയക്കും കേട്ടോ. ഓക്കെ, എന്തെങ്കിലും വേറെ ചോദ്യമുണ്ട്, ഇതുപോലെ തന്നെ വേറൊരു ചോദ്യം കൂടി ഉണ്ട്, ഞാൻ അതിനിപ്പോൾ ചോദിക്കണമെന്നുള്ള കൺഫ്യൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പോടുന്നത്, ഞാൻ സമ്മതിക്കില്ല. അപ്പം നമുക്ക് നേരെ സാഹസ മൂവിയിലെ കൊച്ചു ചോദിച്ച പാട്ട് വെച്ചു കൊടുക്കട്ടെ, അപ്പം അതെങ്കിലും നടക്കട്ടെ, ഒന്നുകൂടി പ്ലേ ആക്കാമോന്ന്. ഞാൻ ഇനി നേരെ വന്നിട്ട് ആൻസർ പറയാം, ഇനിയിപ്പോൾ ഒന്നുകൂടെ പ്ലേ ചെയ്യാൻ വയ്യറോ.

0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നൈൻ വൺ സെവൻ ഈവനിംഗ്സ്.

ഈ ഒരു പാട്ട് വേണം ഒന്ന് വെച്ച് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ച ഫൈസൽക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നേരെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആൻസറിലേക്ക് പോകണം. കുറച്ച് പേര് വീണ്ടും കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സജീർ കേൾക്കാൻ പറ്റിയില്ല, ഒന്നുകൂടി കേൾപ്പിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൻസർ അയച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ട് നാലൊന്ന് ആറ് ആറ് പേരെ കറക്റ്റായിട്ട് ഗസ് ചെയ്തു. പക്ഷെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ആളെയാണ് ആർക്കും ഗസ് ചെയ്യാൻ പറ്റാഞ്ഞ്. എനിക്ക് ഉറപ്പായിരുന്നു അത് ആരും പറയില്ല എന്ന്, കാരണം അത്രയും ഡിഫിക്കൾട്ടാണ്, അത് എല്ലാവർക്കും അറിയില്ല. കാരണം ആളുടെ ശബ്ദം നമുക്ക് ആസ് എ മ്യൂസിക് കമ്പോസർ ആണ് കൂടുതൽ അറിയാവുന്നത്. കൂടുതൽ അങ്ങനെ പാട്ടിലൂടെ ശബ്ദം കേട്ട് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഒന്നുകൂടി കേൾപ്പിക്കുക, ട്രൈ ആക്കാം. ഓക്കെ ശരി, എന്നാൽ ഒന്നുകൂടി കേൾപ്പിക്കുക. കേൾപ്പിക്കുന്ന ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഇട്ടുതരാം. അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ കുറച്ച് പേർക്ക് പറഞ്ഞ ആൾക്കാരിൽ ഒരാളെ കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആള് നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ്, തമിഴിൽ തന്നെയാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം നമുക്കിഷ്ടമാണ്. അപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ, ഞാൻ എന്തെങ്കിലും ഒന്നും കൂടി വല്ല ക്ലൂം കിട്ടുമോ നോക്കാം, ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ

0: അങ്ങനെ ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ടഫാണെന്ന്. പാവണ്ട് കേട്ടോ. മനു ആണോ ശ്രീകാന്ത്? ഓക്കെ, അൻസൽ ഹബീബ് ട്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ചധികം പേരുകളാണ് എനിക്ക് വന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരാൾ ആൻസർ പറഞ്ഞു കേട്ടോ. ഒരാൾ പറഞ്ഞു ഞാൻ ഒരു ക്ലൂവും കൊണ്ട് വന്നപ്പോ ആൻസറും പറഞ്ഞു. ശരിയാവൂല കേട്ടോ ഇത്. ഞാനൊരു ക്ലൂ തരാൻ വേണ്ടിട്ട് ഇരിക്കുകയായിരുന്നു.
1: ഈ പാട്ട്

0: எனக்கு பிடிச்ச கலர்.
1: இனிந்தரம்
2: ஒரு பொண்ணு ஒண்ணு நான் பார்த்தேன், சென்டிமீட்டர் சிரிக்க சொல்லி கேட்டேன், அவ சிரிச்ச சிரிப்பில் நூறு பேர் செத்து
0: போயிட்டான்.
1: ഇനിയും കുറേ പാട്ടുണ്ടെന്ന് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ല, അതാണ് പ്രശ്നം. ഞാനിങ്ങനെ ആളുടെ കുറേ പാട്ടുകൾ സൈഡിൽ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക, എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു ഇതിൽ ഞാൻ ഏതൊക്കെ പ്ലേ ചെയ്യുന്നെന്ന്. നിങ്ങൾക്ക് ഒരു ക്ലൂ തരാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ക്ലൂസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, കുറേ പേർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. എനിവേ, റൈറ്റ് ആൻസേഴ്സ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ കുറച്ച് നേരമായി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഒരു ടഫായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവയാണ് കേട്ടോ. ഓക്കെ, മലയാളത്തിൽ വളരെ ചുരുക്കം സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ലായിരുന്നു അദ്ദേഹം മലയാളത്തിൽ ഏത് സിനിമയാണ് ചെയ്തതെന്ന്. ഈ വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവ ആ പാട്ട് എൻ്റെ മൈൻഡിലേ വന്നില്ല, അതുകൊണ്ടാണ്. രണ്ട് മൂന്ന് പടങ്ങളുണ്ട്, ആ പടങ്ങൾ ഇപ്പം ദ പ്രിൻസ് ഇങ്ങനെ കുറേ ഉണ്ട്. എന്തായാലും നമുക്ക് ഇത് ആരൊക്കെയാണെന്ന് പറയാം. ഇനിയും പ്ലേ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും, ഇനി പറഞ്ഞില്ലെങ്കിൽ പ്രശ്നവും, അതാണ് കുഴപ്പം. ഇത് എല്ലാരും പറഞ്ഞു ശരിയാണ്, ധനുഷ് ആണ്
2: കേട്ടോ.
1: ഇനി അടുത്തൊരു ആക്ടർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത്
2: സിംബുവാണ്.
1: ഇതായിരുന്നു പിന്നെ കുറച്ചധികം ആൾക്കാർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. യുവൻ ശങ്കർ രാജ ഇതാണ് ദേവസാറിന്റെ ശബ്ദം. കുറച്ച് മാറ്റമുണ്ട് ഈ ഒരു പാട്ടായതുകൊണ്ട്. പറയണ്ടല്ലോ നമ്മുടെ സ്വന്തം

അനിരുദ്ധ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസർ. അപ്പൊ ഇനി ചോദിക്കരുത്, ഇനി ഒന്നും ചോദിക്കരുത്, ഇനി പ്ലേ ചെയ്യാൻ പറയരുത്. എല്ലാവർക്കും കുറച്ച് എക്സസൈസ് ആയി തോന്നുന്നു, ബ്രെയിൻ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം നേരമായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് ലാസ്റ്റ് എൻഡ് ചെയ്ത അനിരുദ്ധിലായതുകൊണ്ട് തന്നെ നമുക്ക് അനിരുദ്ധിന്റെ തന്നെ ജയിലോ ടൂവിൽ ഒരു പാട്ടിലേക്ക് പോയാലോ. എങ്ങനെയുണ്ടെങ്കിലും അടിപൊളി ആയിട്ടുള്ള ഒരു സോങ് കേട്ടിരുന്നോളൂ. അശ്രമിയാണ് കൂടെയുള്ളത്, കഥന്റെ ഫേവറേറ്റ് വീഡിയോ സ്റ്റേഷൻ.

വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണു 91.7 FM. നമ്മളിങ്ങനെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുവന്നോണ്ടിരിക്കാൻ നേരത്ത് ഞാനിപ്പോൾ കേൾപ്പിച്ച ആ ഒരു ഇതുണ്ടല്ലോ, വേർഷൻ ഉണ്ടല്ലോ, AI വേർഷൻ, അതിലെ വിജയുടെ പോർഷൻ, അതായത് തലപ്പത്തി വിജയുടെ പോർഷൻ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് വേറെ ലെവൽ, ആൾക്കാരൊക്കെ എന്നിട്ട് ആ ഒരു പോർഷൻ ഇപ്പം ചെറിയ രീതിയിലല്ലേ വന്നേക്കുന്നത്, ഫുൾ സോങ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ലൈക്ക് AI വെച്ചിട്ട് എന്തുമാത്രം റിയലായിട്ട് ആ വോയിസ് നമുക്ക് ഫീൽ ചെയ്യുന്നല്ലേ. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടാവും കേട്ടോ. കാരണം വെറുതെ ഒന്നും അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിജയുടെ ശബ്ദത്തിൽ തരാൻ പറഞ്ഞാൽ കിട്ടത്തൊന്നുമില്ല. അതിന് കുറേ ആളുടെ സൗണ്ടിൻ്റെയൊക്കെ തന്നെ ഒരുപാട് മോഡൽസ് അപ്ലോഡ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. സോ ബേസിക്കലി എന്തുമാത്രമാണ് ആ ഒരു ശബ്ദം അങ്ങനെ ChatGPT എടുത്തിട്ട്, സോറി ChatGPT എന്ന് ഞാൻ പറയുന്നില്ല, AI എടുത്തിട്ട് AI അത് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ളതിൽ ഈ പറഞ്ഞ പോലെ വിജയുടെ ശബ്ദത്തിന് ഭയങ്കര റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു, ഫുൾ സോങ് ഇറക്കുന്നു. ഞാനിങ്ങനെ ടോട്ടലി ഫുൾ സോങ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്, കുറച്ച് നേരം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ തന്നെ അത് കേട്ടിട്ട് വീണ്ടും വീണ്ടും ഫീഡിൽ കൊണ്ട് തരുന്നവരതായിരിക്കും, അതാണ് പ്രശ്നം. എന്തായാലും ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ആ വാക്കാരും മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ. അതായത് നമ്മുടെ ഷഹബാസ് അമൻ്റെ പാട്ടുകൾ, ഓരോ ദിവസവും ഓരോ പാട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഇന്നത്തെ പാട്ട് ഏതാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്നത്തെ ഈവനിങ്ങിലെ ഒരു വാക്ക് ഞാൻ ഒന്നും കൂടി പറയുകയാണ്. രാവിലെ മുതലുള്ള വാക്കുകളൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ എൻ്റെ വാക്ക് ഇതായിരുന്നു, രാഗസാന്ദ്രം എന്നതായിരുന്നു എൻ്റെ വാക്ക്. അത് വെച്ചിട്ട് ഉള്ള നമ്മുടെ ഷഹബാസ് അമൻ്റെ പാട്ടുകളിൽ ഏത് പാട്ടാണെന്ന് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ പറഞ്ഞിരുന്നു, രാഗസാന്ദ്രം. അപ്പോൾ അതിനുള്ള മെസ്സേജസ് വേഗം അയച്ചോളൂ 5000997 ക്യൂ നിവെൻസാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്, QNCCയിൽ വെച്ചിട്ട്. അതിൻ്റെ ടിക്കറ്റുകൾ ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്, ക്യൂ ടിക്കറ്റ്സിലും സ്നൂനോ സിറ്റിയിലും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏതാണ് പാട്ട് കണ്ടുപിടിച്ചത് അത് മെസ്സേജ് അയച്ചോളൂ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
2: Pay just 25% now and I can lock the gold price.
3: Yes.
2: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
2: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
4: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
5: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
4: അപ്പൊ കാർ,
5: നമ്മുടെ ജി എസ് സി ജി എസ് 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
6: 1020 കിലോമീറ്റർ കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ ജി എസ് സി ജി എസ് 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ ജി എസ് സി നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road.
7: Hi, Nyan Kamal.
8: You are listening to Radio Suno.
7: Radio Suno. Kettu

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ഒരുക്കുന്നു.
1: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു. ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
2: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
3: This is Radio Suno.
4: 91.7 FM.
3: Qatar's favorite radio station.
5: Evenings. 917 Evenings.

0: Enjoy Alukas 917 Evenings. Presented by
1: Joy Alukasil. Verum 10% advance nalgi ettavum koranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare maatram.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: വെൽക്കം ബാക്ക് ഇതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ഞാൻ കുറച്ച് മുൻപ് ഒരു ചെറുതായിട്ടൊരു ക്ലൂം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പാട്ട് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുള്ള ആൻസേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഞാൻ അത് ഏതാണ് പാട്ടെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാം കേട്ടോ. പക്ഷെ അതിന് മുൻപായിട്ട് വേറൊരു കാര്യത്തിലേക്കാണ് എനിക്ക് പോകാനുള്ളത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, വേൾഡിലെ തന്നെ പ്രീമിയർ മോട്ടോ സൈക്കിൾ റേസിംഗ് സീരീസ് ആയിട്ടുള്ള ദ മോട്ടോ ജി പി ഖത്തർ എയർവേസ് ഗ്രാൻഡ് പ്രീ ഖത്തർ 2026 നവംബർ 6-ാം തീയതി, 7-ാം തീയതി ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ വെച്ചിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഖത്തർ ഇപ്പം ഈ പറഞ്ഞ പോലെ ബാക്ക് ടു ബാക്ക് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഈ ഒരു മോട്ടോ ജിപിക്ക് പോകുന്ന ആൾക്കാർക്ക് സ്ഥിരമായി പോകുന്നവർ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും പോകും. ബിക്കോസ് യുനോ എവറിബഡി ഈസ് സോ ക്രേസി അബൌട്ട് ഇറ്റ്. ലൈക്ക് ഈ ഒരു സംഭവം കാണാനായിട്ട് ഗ്രാൻഡ് പ്രീ ആണെങ്കിലും ഫോർമുല 1 ആണെങ്കിലും ഒക്കെ തന്നെ കാണാൻ വേണ്ടി പോകുന്നവർ അതുമായിട്ടൊരു ഒരു ക്രേസ് ഉള്ള ആൾക്കാർ തന്നെയായിരിക്കും. സോ ദേ നോ വാട്ട് ടു ഡു, ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഖത്തർ ഇസ് അല്ലെങ്കിൽ മോട്ടോ ജി പി ഈസ് ജസ്റ്റ് റിമൈൻഡിങ് യു ഗൈസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. കാരണം വൈബ്രൻ്റ് ആയിട്ടുള്ള റേസ് വീക്കെൻഡ് അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുന്ന സമയത്ത് ഫണ്ടമെൻറ്റൽസ് ഓഫ് മോട്ടോ ജി പി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം വർക്കിംഗ് ഓഫ് ചാമ്പ്യൻഷിപ്പ് ലൈക്ക് മോട്ടോ ജിപിയുടെ കാര്യങ്ങൾ 3 ഡേയ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഫ്രൈഡേ ഫ്രീ പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും റൈഡേഴ്സിനും ടീമിനൊക്കെ തന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവാനായിട്ട് റെഡി ആക്കാനായിട്ട് ഒന്ന് ഒരു ട്രയൽ പോലെ. ആൻഡ് സാറ്റർഡേ ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ഒരു അഡീഷണൽ പ്രാക്ടീസ് ലീഡ്സ് ടു ദ ക്വാളിഫയിങ് സെഷൻ. അതിലൂടെ ആയിരിക്കും ഈ പറഞ്ഞ ഒരു സ്പ്രിൻറ് റേസും ടെസോട്ട് സ്പ്രിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് നോക്കുന്നത്. അത് കഴിഞ്ഞ് സൺഡേ ദ ഫൈനൽ വാം അപ്പ് സെഷൻ, അതിലൂടെ തന്നെയാണ് നേരെ ഗ്രാൻഡ് പ്രീയിലേക്ക് എത്തുന്നത്. 40-45 മിനിറ്റ്സ് ഇങ്ങനെ ടോപ്പ് ഓണേഴ്സ് ആൻഡ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ും കാര്യങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ സംഭവങ്ങളാണ് അന്ന് നടക്കാനായിട്ട് പോകുന്നത്. സോ ദേ ഹാവ് സെഡ് ലൈക്ക് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് ടൈമിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ആൻഡ് ഓൾസോ ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും അതായത് ഈ ഗ്രാൻഡ് പ്രീക്ക് വരുന്ന എല്ലാവരും ഓൾവേസ് LIC-യുടെ ലുസൈൽ ഇന്റർനാഷണൽ സൊക്യൂണിൻ്റെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ എത്തിയതിന് ശേഷം അതിലുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ എപ്പോഴും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കുക. ആൻഡ് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിൻ്റെ തൊട്ട് മുൻപായിട്ട് അവർ കുറച്ചും കൂടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഏത് ഗേറ്റ് ആണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ വെഹിക്കിൾ പാർക്കിങ്ങും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും എപ്പോഴും വീണ്ടും വരാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം ഈ പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റ്സിലും അപ്ഡേറ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sinu. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
4: നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
5: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
4: അപ്പൊ കാർ,
5: നമ്മുടെ GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
0: 1020 km കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 ഖത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം at East Industrial Road.
6: This is Radio Suno
7: 91.7 FM,
6: Qatar's favorite radio station.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan needu free cash vouchers.
2: In association with third party insurance in mikacha choice Bima third party liability. Call 800-786, WhatsApp 7405055 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel
2: Nine one seven evenings.

0: വെൽക്കം ബാക്ക് തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM അഷ്ടമിയാണ് കൂടെ ഉള്ളത്. നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ.
1: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സനോ.
0: അപ്പോൾ പ്രണയത്തിലാൽ ഷഹബാസ് പാടുന്നു എന്ന ഇവന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുള്ള ഇന്നത്തെ പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ മോർണിംഗ് സവാരിയിൽ പറഞ്ഞത് കുട എന്നാണ്, അത് കഴിഞ്ഞ് ഹോം ഡെലിവറിയിൽ പറഞ്ഞത് പ്രണയം എന്നാണ്, മാറ്റിനി മാഷപ്പായപ്പോൾ ഞങ്ങൾ പറഞ്ഞത് കൊടമഞ്ഞ് എന്നാണ്. അതൊക്കെ കഴിഞ്ഞതാ ഈവനിങ് ഷോ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഗ സാന്ദ്രം എന്നായിരുന്നു. അപ്പൊ എന്തായാലും ഏതാണ് പാട്ടെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും മനസ്സിലായി. ഈ ഒരു പാട്ടാണ് ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആൽബം സോങ് ആണ്. അപ്പൊ ഈ ഒരു ആൻസറും കൂടി പറഞ്ഞുകൊണ്ട് ഒപ്പം നാളെയും ഒക്കെ തന്നെ ഇതുപോലെ തന്നെ ചില ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. അതിനൊക്കെ വേണ്ടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുക കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഞാൻ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. നാളെയും കുറച്ചധികം സിനിമാ വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. ആൻഡ് ഈ ഒരു ഈവനിങ് ടൈമിൽ, ഈവനിങ് അല്ല ഇപ്പം നൈറ്റ് ടൈം ആയി, നൈറ്റ് ആയപ്പോഴേക്കും നമുക്ക് ആ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ. അൽഖരാനയിൽ മാത്രം പെയ്തിട്ട് പോയി, അതിനി ഇന്ന് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്കും എത്തട്ടെ അല്ലേ, നമ്മുടെ ദോഹയിലേക്കും എത്തട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ദോഹയിലേക്ക് എങ്ങാനും ഇന്ന് രാത്രി മഴ പെയ്താൽ നമുക്ക് നാളെ കുറച്ചധികം മഴപ്പാട്ടുകൾ കേൾക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു നൈറ്റ് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ പോവാണ്. ടാറ്റാ എവരിവൺ, ഗുഡ് നൈറ്റ്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on
1: Uridu TV channel number 911 action
3: mone dinesha adimohamana adimoham
4: horror tanikku pogan anuvada illa
1: or drama
5: ente kudumbam ente swargaraji
1: ishta genre idanengilum ivide to get ready റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
6: brought to you by Safari world class shopping experience Doha Qatar and
7: It's the season of jewelry and the season of offers at Malabar Gold and Diamonds. ഇപ്പോൾ ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്
8: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റ വീട് കാട് കയറിയത്
9: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോട് കേട്ട് കേട്ട് കൂട്ടുകൂടാ
8: ഇനി ഞാൻ പറയും കേൾക്കാം

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: ഹായ്, ഐ എം ടൊവിനോ തോമസ്.
1: ടൊവിനോ തോമസ്
2: ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ
3: ചാപ്റ്റർ 2 ഞാനാ മോനെ.
0: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by
6: Joy Alukasil verum 10% advance nalgi ettavum kurinja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
7: powered by
8: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
9: and Marza Hypermarket be fresh be Visit your nearest store today.
10: Hi, this is Arun Vijay.
11: This is Arun Vijay.
10: You're listening to Radio Suno 91.7 FM.
11: Radio

0: 91.7 FM.
1: Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।